ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 17, കൊല്ലവർഷം 1201 കർക്കടകം 23, 2026 ആഗസ്ത് 8 തീയതി ശനിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 52 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ.
2: എല്ലാവർക്കും നമസ്കാരം. രാമായണം എഴുതിയ വാൽമീകി ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ പൂർവവൃത്താന്തം എന്താണ്? രത്നാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര്. രത്നാകരൻ വലിയ കൊള്ളക്കാരനായിരുന്നു. വഴിയാത്രക്കാരെ കൊള്ള ചെയ്താണ് അദ്ദേഹം കുടുംബം പോറ്റിയിരുന്നത്. ഒരിക്കൽ സപ്തർഷികൾ വനത്തിലൂടെ വരുന്നത് കണ്ട് അവരെ കൊള്ള ചെയ്യാൻ ഓടിച്ചെന്നപ്പോൾ മുനിമാർ രത്നാകരനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് നീ ചെയ്യുന്നത്? എന്തിനാണ് ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഞാൻ കൊള്ള ചെയ്യുന്നതെന്ന് പറഞ്ഞു. നീ ചെയ്യുന്നത് വലിയ പാപകർമ്മങ്ങളാണെന്നും അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുകയും വേണം. കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഈ ദുഷ്കർമ്മങ്ങളുടെ ഫലം അവർ കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നും അതിന് അവർ തയ്യാറാകുമോ എന്നും ചോദിച്ചിട്ട് വരൂ. നീ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും മുനിമാർ പറഞ്ഞു. മുനിമാരുടെ ഈ വാക്ക് കേട്ട് രത്നാകരൻ വീട്ടിൽ ചെന്ന് മക്കളോടും ഭാര്യയോടുമായി ചോദിച്ചു, ദുഷ്കർമ്മസഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തത്ഫലം പകുത്തൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. രത്നാകരൻ്റെ അസാധാരണമായ ഈ ചോദ്യം കേട്ട് അവർ ആശ്ചര്യപ്പെട്ടുപോയി. അവർ ഉത്തരമൊന്നും പറയാതിരുന്നപ്പോൾ രത്നാകരൻ വീണ്ടും ചോദിച്ചു, സത്യം പറയണം, സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. അവർ പറഞ്ഞ ഉത്തരമെന്തെന്ന് നിങ്ങൾക്കറിയാം. ആ കാട്ടാളപത്നിയും മക്കളും പറഞ്ഞ മറുപടി കേട്ട് ആ കാട്ടാളൻ്റെ കഠിന ഹൃദയം തകർന്നുപോയി. നിത്യവും ചെയ്യുന്ന കർമ്മഗണഭ

0: ലം കർത്താവൊഴിഞ്ഞുമറ്റന്യർഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. കൊത്തിവെക്കേണ്ട വരികളാണിവ. ഈ വരി എന്നും ഉള്ളിലുണ്ടാകണം. ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അത് സൽക്കർമ്മങ്ങളായാലും ദുഷ്കർമ്മങ്ങളായാലും, അതിൻ്റെ കർമ്മഫലം ചെയ്ത ആളുകൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഞാനും അതു കേട്ടു. ജാതനിർവേദനായി മാനസയെ ചിന്തിച്ചു. ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്നതിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനൻ. നിത്യ തപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതന്ധക്കരണവും. ഇങ്ങനെയാണ് രത്നാകരനിൽ നിന്നും വാൽമീകിയിലേക്കുള്ള യാത്ര. ആ കാട്ടാളപത്നിയുടെ പാദങ്ങളിലാണ് ഭാരതം ആദ്യം നമസ്കരിക്കേണ്ടത്. കാരണം അവർ ഈ വിധം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന് വാൽമീകി എന്ന ബ്രഹ്മസാക്ഷാത്കാരം നേടിയ മുനിയെ ലഭിക്കുമായിരുന്നില്ല. രാമായണമെന്ന ഇതിഹാസവും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബാലകൃഷ്ണൻ.

രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ സച്ചിദാനന്ദന്റെ കായിക്കരയിലെ മണ്ണ് എന്ന കവിത. ആലാപനം ആദർശ കെ.

6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ മാറ്റപ്പെടേണ്ട സമരമുഖങ്ങൾ. കേരളത്തിലെ ശ്രദ്ധേയമായ ചില സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർ സ്വന്തം വീക്ഷണങ്ങളുമായി ചേരുന്നു. ആകാശവാണി കണ്ണൂർ.

0: എഫും പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. ഇന്ന് ഉപരാഷ്ട്രപതി സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. ഡൽഹി ഐ ഐ ടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറോക്ക് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. ഈ വർഷം ജൂൺ 10-നാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന മയങ്ങില കേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചു. മദ്യ മയക്ക് മരുന്ന് ഉപയോഗത്തിനെതിരെ സമിതി കർമ്മ പദ്ധതി തയ്യാറാക്കി. കോഴിക്കോട് പള്ളികൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തിയ 100-ഓളം കേസുകളിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സുൽത്താൻ ബത്തേരി മലവയൽ ഷംസാദ് ആണ് പിടിയിലായത്. എഫും പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ സച്ചിദാനന്ദന്റെ കായിക്കരയിലെ മണ്ണ് എന്ന കവിത, ആലാപനം ആദർശ കെ കെ. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ മാറ്റപ്പെടേണ്ട സമരമുഖങ്ങൾ, കേരളത്തിലെ ശ്രദ്ധേയമായ ചില സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർ സ്വന്തം വീക്ഷണങ്ങളുമായി ചേരുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറിയിൽ അപൂർവ ഗാനം, നിങ്ങൾക്കറിയാമോ സ്പോർട്സ് ടൈമിൽ പഞ്ചഗുസ്തി മത്സര രീതികളും പരിശീലനവും സാധ്യതകളും. ആം റെസ്ലിംഗ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അന്താരാഷ്ട്ര താരവും പരിശീലകനുമായ ഫൈസൽ പൊയ്ത്തുംകടവ് സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം. 9:00 പ്രിയം പ്രിയതരം, ഡോക്ടർ ആവണി വേണുഗോപാൽ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 9:58 10:58 1:58 എഫും പ്രധാന വാർത്തകൾ. 10:00 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ. തുടർന്ന് സേവന വാർത്തകൾ. 12:15 കാരിച്ചാൽ ചുണ്ടൻവള്ള സമിതി അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി, ഇതിൽ പെരിഫറൽ ന്യൂറോപ്പതി ആയുർവേദ കാഴ്ചപ്പാടിൽ കായ ചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Anuja Kumar. Prime Minister Narendra Modi will address the 57th convocation ceremony of IIT Delhi today. He will address more than 3,000 graduating students, including undergraduate and postgraduate students, and 587 PhD scholars. The Prime Minister said that IIT Delhi has always made a rich contribution in the fields of research and innovation. Mr. Modi said that he looks forward to being among the students and teachers of this pioneering institution. Addressing a press conference in New Delhi yesterday, Director IIT Delhi Rangan Banerjee said that Mr. Modi will present the institute's most prestigious awards, including the President's Gold Medal, Director's Gold Medal, Shankar Dayal Sharma Gold Medal, and Perfect 10 Gold Medals to the meritorious students. Union Home and Cooperation Minister Amit Shah will inaugurate the new office of the National Urban Cooperative Finance and Development Corporation Limited today in Mumbai. The Home Minister will also interact with the representatives of State Urban Cooperative Bank Federations and District Associations of Maharashtra. During the program, a memorandum of understanding will be exchanged between the corporation and the National Forensic Sciences University. The collaboration will play an important role in strengthening cybersecurity, technological capabilities and institutional capacity in the urban cooperative banking sector. Payments Council of India has announced that UPI will continue to be free for consumers. In a statement, the council affirmed that every Indian can continue to make instant digital payments without any transaction charges. It also noted that small merchants will not be charged for accepting digital payments. The Payments Council of India clarified that any applicable merchant service charges, which are commercial arrangements solely between the merchants and the payment providers, do not mean that consumers pay to use digital payments. India has rejected the objections raised by a US lawmaker on the proposed Foreign Contribution Regulation Amendment Bill, saying that its legislative matters are its internal affairs, in which the decisions are taken by the Parliament. External Affairs Ministry spokesperson Randhir Jaiswal said this during a media briefing in New Delhi. While replying to a question in this regard, Mr. Jaiswal pointed out that there are several nations, including the US, which regulate the flow of foreign funds. Replying to the defense pact between Pakistan, Turkey and Saudi Arabia, the spokesperson said the development is being closely followed. On recent defense pact between Pakistan and Somalia, Mr. Jaiswal said India continues to follow these developments closely. The first formal talks between the Jharkhand government and the students' delegation were held late last evening amid ongoing agitation over alleged irregularities in the JPSC and JSSC examinations. During the meeting, the students reiterated their demands for transparency in the recruitment examinations, an impartial probe into the alleged irregularities, and comprehensive reforms in the recruitment process. Four state ministers and the development commissioner represented the government in talks. The minister said the government would take positive steps on the students' demands and assured them that all issues raised during the meeting would be placed before the chief minister. The students described the talks as positive, but said their sit-in protest and hunger strike would continue until a written decision is taken and concrete action is initiated on their demands. United Nations Secretary General Antonio Guterres has called for an impartial inquiry into the killings of protesters in Pakistan-occupied Jammu and Kashmir, POJK. The UN Deputy Spokesperson Farhan Haq said that there must be accountability if peaceful protesters were harmed. Earlier, the UN High Commissioner for Human Rights, Volker Turk, called for prompt, thorough and impartial investigation into all deaths during the unrest involving both protesters and security forces. In badminton, Indian shuttler Ashmita Chaliha will face compatriot Rakshita Ramraj in the women's singles semi-finals of the Korea Masters Super 300 tournament in Assam this morning. Ashmita Chaliha and Rakshita Ramraj won their respective quarterfinal matches to advance to the semi-finals. And that is the end of this news bulletin.
0: Agashavani, Kannur. Kavyanjali. Sachidanandante, Kaikarele Manna in the Kavida. Chulunade.
2: ആദർശ കെ കെ.
3: കായിക്കരയിൽ ഞാനെത്തുമ്പോൾ

0: നിങ്ങൾ കേട്ടത് സച്ചിദാനന്ദൻ്റെ കായ്ക്കരയിലെ മണ്ണ് എന്ന കവിത. ആലപിച്ചത് ആദർശ കെ. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിൽ ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം കേൾക്കാം.
2: ഹനുമാൻ ലങ്കയെ നശിപ്പിച്ചിട്ട് സീതയോട് യാത്രയും ചോദിച്ച് ചൂടാമണിയും അടയാളവാക്കും വാങ്ങി ശ്രീരാമസന്നിധിയിലേക്ക് പോകുന്നു. മധുവനത്തിൽ മറ്റു വാനരപ്പടയുമായി ചേർന്ന് രാമസന്നിധിയിലെത്തി വിവരങ്ങൾ ധരിപ്പിക്കുന്നു. ഈ ഭാഗം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്യുന്നു.

0: അർച്ചനയിൽ ഇതുവരെ കേട്ടത് അധ്യാത്മ രാമായണ പാരായണം. രാമായണ പാരായണം ഇനി വൈകിട്ട് 5:15 കേൾക്കാം. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തരകേരളത്തിന്റെ വസ്ത്രവിസ്മയം. വസന്തം വിരുന്നൊരുക്കുന്ന വർണ്ണങ്ങളുടെ പൂക്കുടയുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
2: ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും ശരിയായ വിലയിൽ ഈ ഓണത്തിന് ഏറ്റവും പുതിയ ഫാഷനും ഡിസൈനുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
1: ഓണം വിളിക്കുന്നു സെഞ്ചുറിയിലേക്ക്, സെഞ്ചുറി വെഡിംഗ് സെന്റർ. എവർക്കും സെഞ്ചുറിയുടെ ഓണാശംസകൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ഇരിട്ടി എം ജി കോളേജ്, എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെ വൈദ്യുതി ഉപഭോക്താക്കൾക്കായി ഇന്ന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ഇരിട്ടി M2H റെസിഡൻസി ഹാളിൽ നടക്കുന്ന പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. PF പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് രാവിലെ 10 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചൊവ്വ യൂണിറ്റിന്റെ പ്രതിമാസ യോഗം ഇന്ന് വൈകുന്നേരം 4 ചൊവ്വ ഹൈസ്കൂളിൽ ചേരും. മാർഗദീപവും സുകുമാർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗവേഷണം മാർഗദർശനത്തിന്റെ സർഗയാനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് വൈകുന്നേരം 3 കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കും. വെള്ളിയാംപറമ്പ് ഗ്രാമീണ വായനശാലയുടെ ഗ്രന്ഥാലയം യുവജനവേദിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ വെള്ളിയാംപറമ്പ് LP സ്കൂളിൽ വെച്ച് യുവജന സംഗമവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലന ക്ലാസും സംഘടിപ്പിക്കുന്നു. കാഞ്ഞിരങ്ങാട് തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2:30 കോളേജ് ക്യാമ്പസിൽ നടക്കും. കണ്ണൂർ ചായോം അരയാക്കടവ് പൊതുമരാമത്ത് റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 4 ഒരു മാസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കും. കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പിന്റെ രസിക ശിരോമണി കോമൻ നായർ നാടക പ്രതിഭാ പുരസ്കാരം 4 6 ഉദനൂർ ബാലഗോപാലിന് സമ്മാനിക്കും. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ നാടക അവതരണവും ഉണ്ടാകും. നീലേശ്വരം ഫോക്കസ് കലാ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം 5 നീലേശ്വരം മാർക്കറ്റ് ലോഞ്ച് മിനി ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. തുടർന്ന് എസ് ജാനകി അനുസ്മരണവും ഗാനാഞ്ജലിയും ഉണ്ടാകും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന 4 തായമ്പക മഹോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 7 കലാമണ്ഡലം രഘുചന്ദ്രൻ, സദനം ജിതിൻ എന്നിവർ അവതരിപ്പിക്കുന്ന തായമ്പക അരങ്ങേറും. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള കണ്ണൂർ ഖാദി ഗ്രാമ സൌഭാഗ്യയിൽ ഓഗസ്റ്റ് 20

0: വരെ നടക്കും. കേരള ഗവൺമെന്റ് ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 10-11 തീയതികളിൽ രാവിലെ 10 മുതൽ 12:30 വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547-1260-28. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ശക്തമായ മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. www.aimnsew.kerala.gov.in എന്ന എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4-5-5-3-4-6. മടിക്കൈ ഗവൺമെന്റ് ഐടിഐയിൽ വെൽഡർ ട്രേഡിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ 14-നകം ഐടിഐയിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9656-4-7-2-4-7-1. കണ്ണൂർ ജില്ലയിലെ സർക്കാർ, അർദ്ധസർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ എണ്ണം വ്യക്തമാക്കുന്ന ത്രൈമാസ വിവരണി 22-നകം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-08-31. വിവിധ അന്താരാഷ്ട്ര സർവകലാശാലകളുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ 10-11 തീയതികളിൽ ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിക്കുന്നു. കണ്ണൂർ 3-ാം പാലത്തുള്ള പൊയിലേരി ഭഗവതി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി നാളെ മഹാഗണപതി ഹോമം നടക്കും. കാടാച്ചിറ കച്ചേരിക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ അഖണ്ഡ രാമായണ പാരായണം നടക്കും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ തിരുവപ്പന വെള്ളാട്ടം ഉണ്ടാകും. കീഴാറ്റൂർ മാന്തംകുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും അഖണ്ഡ രാമായണ പാരായണവും നാളെ രാവിലെ 7 മണി മുതൽ നടക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിൽ നാളെ വൈകുന്നേരം 3 മണിക്ക് രാമായണ പ്രഭാഷണമുണ്ടാകും. മാവിലായി മാവിലക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 6 മണി മുതൽ അഖണ്ഡ നാമജപവും ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടാകും. മാനന്തേരി അങ്ങാടിപ്പൊയിൽ പോതിയൊട്ടുംകാട്ടിൽ ദേവസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 10 മണിക്ക് രാമായണ തത്വവിചാരം നടക്കും. ചിറക്കൽ പുഴാതി പഴയപറമ്പത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ കർക്കടക ഗണപതി ഹോമം നടക്കും. പനോനേരി ശിവക്ഷേത്രത്തിൽ നാളെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും. ഉപ്പളയിലെ നിത്യാനന്ദ യോഗാശ്രമത്തിലെ ആയുർവേദ ഉത്സവത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 11 മണിക്ക് ആയുർശ്രീ പുരസ്കാര സമർപ്പണം നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശ്രീനാരായണ ഐടിഐ 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ഐടിഐ. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ഐടിഐ, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497-270-9065, മൊബൈൽ 9947-27871.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
6: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ.

0: വിളിക്കൂ 8111-999-582.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111-999-581. ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769-68.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
9: മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
10: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
11: എന്നാ ഞാനും വരുന്നളയാ.
5: മൈജി ഓണം, മാസോണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
12: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
13: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
12: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
14: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
16: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
17: IIT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
18: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
19: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഉപരാഷ്ട്രപതി സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഖർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി ഐ ഐ ടിയുടെ 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3000-ത്തിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഗവേഷണ നൂതന ആശയ മേഖലകളിൽ ഐ ഐ ടി ഡൽഹി മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർകോട് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. നദികൾ, തോടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളെയോ പോലീസിനെയോ ബന്ധപ്പെടാം. തഹസിൽദാർമാർക്ക് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് കലക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾ അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെയും ഉന്നതികളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ പാടില്ലെന്നും കലക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ ഇന്ന് അവധി നൽകി. പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസിനും അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ മന്ത്രി അറിയിച്ചു. പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സമിതി പരിശോധന നടത്തി ധനസഹായത്തിന് അർഹരായവരുടെ പട്ടിക നൽകും. അർഹതയില്ലാത്ത ഒരാളും തുക കൈപ്പറ്റാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിനായി തിരച്ചിൽ നിർത്തുകയില്ലെന്നും 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഷിജിൻ്റെ കുടുംബാംഗങ്ങളുമായും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും 5 തെങ്ങിലെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലപ്പുഴയിൽ ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സി പി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടപകടത്തിൽപ്പെട്ട് കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിന് നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റു കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സത്വര നടപടി വേണമെന്ന് രാജ്യരക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്നിവരോട് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കണ്ണൂർ പടിയോട്ടുചാലിൽ മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ സ്റ്റോറാക്കി ഉയർത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആദ്യം എല്ലാ മെട്രോ നഗരങ്ങളിലും കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങും. പിന്നീട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്ത് ഭക്ഷ്യോപദേശക കമ്മിറ്റികൾ ഗവൺമെന്റ് വീണ്ടും സജീവമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വി കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിലെ സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കോഴിക്കോട്ട് ബീച്ച് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രവീൺകുമാർ MLA സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാമ്പുറം, വരക്കൽ ബീച്ചുകളും കൊയിലാണ്ടി താലൂക്കിലെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു. അകലാപ്പുഴയെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കുമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാമ്പുഴയെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും വിനോദസഞ്ചാര വികസനത്തിൻ്റെയും മാതൃകാ പദ്ധതിയായി ഉയർത്താൻ സാധ്യതകളാണ് ഗവൺമെൻറ് പരിശോധിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവനവും ടൂറിസം പദ്ധതിയും സംബന്ധിച്ച നിവേദനം MA റസാഖ് മാസ്റ്റർ MLA മന്ത്രിക്ക് കൈമാറി. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ രാജധാനി വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP സുനീർ MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ ലോക

0: കൊട്ടാരം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ കോളപ്ര, മുട്ടം എന്നീ പമ്പ് ഹൗസുകളുടെ സമീപത്തെ പുഴയിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടതിനാൽ പമ്പിംഗ് നിർത്തിവെച്ചതായി വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, കോടിക്കുളം, വണ്ണപ്പുറം എന്നീ പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെടുമെന്നും വാട്ടർ അതോറിറ്റി തൊടുപുഴ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ ടയർ 2 റിക്രൂട്ട്മെൻറ്റ് പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE അറിയിച്ചു. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണ്ണയം നടത്തുകയാണെന്നും ഇത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. June 11 മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ ICU പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നയാളാണ് പൂർണ്ണ രോഗമുക്തനായി വീട്ടിലേക്ക് തിരിച്ചത്. ഈ വർഷം June 10 രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാതല ഓണം മെഗാഫെയർ നാളെ വൈകിട്ട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് മെഗാഫെയർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. സംസദാ സൂക്ഷ്മ ലഘു മധ്യമോദ്യമ വികാസ സംശോധന വിധേയകം 26 പാരിതം. ലോകസഭയാ എതത് ഹ്യഃ അനുമോദിതം. രാജ്യസഭയാ ച സോമവാസരെ ഏവ പാരിതം. വിധേയകസ്യാസ്യ ഉദ്ദേശ്യമസ്തി ധനദാനേ വിലംബനസ്യ നിവാരണം, വിവാദ സമാധാനസ്യ ച സരളീകരണം. അസ്യ വിധേയകസ്യ അനുസാരം പ്രത്യേകഃ കേന്ദ്രീയ സാർവജനിക ക്ഷേത്രോപക്രമഃ വ്യാപാര പ്രാപ്യ വിപണന വ്യവസ്ഥായാഃ അന്തർഗതം സൂക്ഷ്മ ലഘു മധ്യമോദ്യമേഭ്യഃ വസ്തുനാം സേവാനാം വാ ക്രയണ സംബദ്ധാനാം സർവേഷാം ദേയാനാം നിസ്താരണം കരിഷ്യതി. വിധേയകാനുസാരം വിവാദ സ്ഥിതൌ മധ്യസ്ഥതാ വിഫലാ ഭവതി ചേത് തസ്യൈ സന്ദർഭഃ മധ്യസ്ഥതായാഃ സമാപ്തേഃ ദിനാങ്കാത് 30 ദിനാഭ്യന്തരേ ഏവ കരണീയഃ. നീറ്റ് സംബദ്ധേ ഛാത്രാന്തോലനേ കഥിതാരക്ഷകൈഃ കൃതകാര്യാണി സഹിതേഷു വിവിധ വിഷയേഷു വിപക്ഷസ്യ കോലാഹലകാരണാത് സംസദഃ ഉഭയോഃ സദനയോഃ കാര്യാചരണം പുനരപി ബാധിതം. വിപക്ഷസദസ്യാനാം നിരന്തര വിരോധ കാരണാത് ഉഭയോഃ സദനയോഃ കാര്യാചരണം ഭോജനാവകാശാത് പൂർവമേവ സ്ഥഗിതം. വിപക്ഷസ്യ കോലാഹലകാരണാത് ഉഭയോഃ സദനയോഃ പ്രശ്നകാലഃ അപി ന പ്രവർത്തിതഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഭാരതീയ പ്രൌദ്യോഗികീ സംസ്ഥാനസ്യ 57th ദീക്ഷാന്ത സമാരോഹം സംബോധയിഷ്യതി. സമാരോഹേസ്മിന് അസൌ വിദ്യാവാരിധി ശോധ ഛാത്രേഭ്യഃ സഹ 3000+ ഛാത്രാന് സംബോധയിഷ്യതി. അസ്മിന് പ്രസംഗെ സഹ മേധാവിഭ്യഃ വിവിധ സ്വർണ പദകാനി പ്രദാസ്യതി. സഹൈവ സോനിപത് പരിസരെ പരമപ്രജ്ഞ ഇതി കൃത്രിമ ബുദ്ധി ആധാരിത സൂപ്പർ കമ്പ്യൂട്ടർ ഇതി സംഗണക വിശേഷസ്യ ആഭാസീയ മാധ്യമേന ഉദ്ഘാടനം വിധാസ്യതി. ജാർഖണ്ഡ് രാജ്യസ്യ JPSC, JSSC അഥ അന്യാസാമപി പ്രതിയോഗി പരീക്ഷാണാം വിവാദഃ അദ്യ വിധാനസഭായാം ചർച്ചിതഃ. ഝാർഖണ്ഡ് വിധാനസഭായാഃ പ്രാവൃഷ് സത്രസ്യ ദ്വിതീയേ ദിനേ വിപക്ഷേണ ഏഷഃ വിഷയഃ സമുത്ഥാപിതഃ. സഹൈവ പരീക്ഷാണാം നിരസ്തീകരണസ്യ CBI നിരീക്ഷണസ്യ ച യാചന വിഹിതാ.

0: प्रशासनपक्षतः संसदीयकार्यमन्त्रिणा स्पष्टीकृतं यत् प्रशासनमस्य प्रश्नस्य उत्तरं दातुं सर्वथा तत्परो विद्यते। विदेशमन्त्री डॉ एस जयशंकरः न्यगादीत् यत् पाकिस्तानदेशेन सह भारतस्य सम्बन्धाः केवलं आतंकवादमुक्तौ एव अग्रेसारयितुं शक्यन्ते। अद्य लोकसभायाम् एकस्मिन् लिखितोत्तरे डॉ जयशंकरः स्पष्टीकृतवान् यत् पाकिस्तानः अद्यापि अतिसीम्नि भारतं विरुध्य आतंकवादं अस्त्ररूपेण उपयुङ्क्ते। मन्त्री अब्रवीत् यत् पुलवामा आतंकी आक्रमणानन्तरं भारतेन पाकिस्तानदेशाय प्रदत्तम् अतिवरीयान् राष्ट्रस्य इति प्रत्याहृतम्। सहैव ततः आयातितानां सर्वेषां वस्तूनामुपरि सीमाशुल्कं 200% यावत् वर्धितम्। भारतं भारतीयानां जलपोतानां नाविकानां च सुरक्षां संरक्षां च प्रति अत्यधिकं प्राधान्यं ददाति। विदेशमन्त्रालयस्य प्रवक्ता रणधीर जयसवालः ह्यः नवदिल्ल्यां वार्ताहरान् एतत् संसूचितवान्। सः अवोचत् यत् खातीक्षेत्रेषु स्थिताः सर्वे भारतीयोपक्रमाः सम्बद्धदेशानां पत्तनपोतपरिवहनजलमार्गमन्त्रालयेन सह निरन्तरं सम्पर्के सन्ति। सः अवोचत् यत् भारतम् अन्ताराष्ट्रियजलमार्गेषु सुरक्षितस्य निर्बाधस्य च नौसञ्चालनस्य तथा वाणिज्यस्य अबाधितप्रवाहस्य निरन्तरं समर्थनं करोति। इति वार्ताः।
1: आकाशवाणी രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
4: സീത അന്വേഷണത്തിനിറങ്ങിയ രാമലക്ഷ്മണന്മാർ കബന്ധന് മോക്ഷം കൊടുത്ത് ഇനി ശബരിയെ കാണണം എന്ന് അയാൾ പറഞ്ഞ പ്രകാരം കബന്ധൻ നിർദ്ദേശിച്ച വഴിയിലൂടെ പമ്പയുടെ പടിഞ്ഞാറേ കരയിലുള്ള ശബരിയുടെ ആശ്രമത്തിലെത്തി ശബരിയെ വന്ദിച്ചു. വന്നിടും ഇവിടേക്ക് രാഘവൻ, എന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ എന്ന് ആശ്രമവാസികളായിരുന്ന മുനിമാർ ശബരിയോട് പറഞ്ഞിരുന്നു. ശ്രീരാമൻ ചിത്രകൂടത്തിലെത്തിയപ്പോഴാണ് അവർ ഇങ്ങനെ പ്രവചിച്ചത്. അന്നു മുതൽ ഭഗവാനെ സ്വീകരിക്കാൻ സത്കരിക്കാൻ തയ്യാറായി കാത്തുകാത്തിരിക്കുകയായിരുന്നു ശബരി. മോക്ഷം പ്രാപിക്കണം, ഒപ്പം ശാപമുക്തിയാവുകയും വേണമല്ലോ. കാരണം മാലിനി എന്ന ഗന്ധർവ രാജകുമാരിയുടെ ശബ്ദരൂപമായിരുന്നു ശബരി. ചിത്രകവചൻ എന്ന ഗന്ധർവ രാജാവിന്റെ പുത്രിയും വീതിഹോത്രൻ എന്ന ബ്രഹ്മജ്ഞാനിയായ ഗന്ധർവ രാജകുമാരന്റെ ഭാര്യയുമായിരുന്നു അവൾ. എന്നാൽ വിധി വൈപരീത്യം മൂലം കൽമാഷൻ എന്ന കിരാതന്റെ കാമുകിയായി അയാളോടൊപ്പം പോയി മാലിനി. കുപിതനായ വീതിഹോത്രൻ ശപിച്ച് മാലിനിയെ കിരാതയാക്കി. രാമനിൽ നിന്ന് ശാപമോക്ഷവും കളങ്കനാശവും ഉണ്ടാകുമെന്ന് പരിഹാരവും നൽകി. ഉടൻ തന്നെ രൂപവും ഭാവവും ഒക്കെ മാറി മാലിനി കാട്ടാളത്തിയായ ശബരിയായി. ശബരി മതങ്കാശ്രമത്തിലെത്തി. വാടാത്ത പൂക്കളും കൊഴിയാത്ത ഇലകളും നിറയെ ഫലങ്ങളുമുള്ള വൃക്ഷങ്ങളും നിറഞ്ഞ മനോഹരമായ ആശ്രമം ശബരിക്ക് ഹൃദ്യമായി. ആശ്രമവാസികളായ മുനിമാരെ സേവിച്ച് അവരിൽ നിന്നും അറിവ് നേടി തപസ് ചെയ്ത് ശബരി തത്വജ്ഞാനിയായി. അവളെ അനുഗ്രഹിച്ച് മുനിമാരെല്ലാം സ്വർഗപ്രാപ്തരായി. ഏകയായി കഴിയുന്ന ശബരിയുടെ ആശ്രമത്തിലേക്കാണ് രാമലക്ഷ്മണന്മാർ എത്തിയത്. ശബരി ഭക്തിപൂർവ്വം ഫലമൂലാദികൾ നൽകി അവരെ സത്കരിച്ചു. ആശ്രമവും പരിസരവും കാട്ടിക്കൊടുത്തു. മഹർഷിമാർ ധ്യാനിച്ച പ്രത്യക്സ്ഥലിയും അർച്ചന ചെയ്ത വേദിയും വാടാത്ത പൂക്കളും ഉണങ്ങാത്ത മരപുരിയും ഒക്കെ കാട്ടിക്കൊടുത്തു. ഭഗവാനെ നേരിൽ കണ്ട ശബരി ആചാര്യന്മാർക്ക് കിട്ടാത്ത ഭാഗ്യത്തിൽ മതിമറന്നു. പക്ഷേ അങ്ങയെ അർച്ചിക്കാൻ സ്തുതിക്കാൻ ഹീനജാതിയിലുള്ള സ്ത്രീയായി എനിക്ക് കഴിയില്ലല്ലോ എന്ന് പരിതപിച്ചു. അതിന് രാമദേവൻ നൽകുന്ന മറുപടിയാണ് നമുക്ക് തരുന്ന സന്ദേശം. എന്നെ ഭജിക്കാൻ സ്ത്രീ പുരുഷ ജാതി ഭേദമൊന്നുമില്ല. ഭക്തി ഒഴിഞ്ഞ് മറ്റ് മുക്തിമാർഗങ്ങളൊന്നുമില്ല. തീർത്ഥസ്നാനം, തപസ്, വേദപഠനം, ക്ഷേത്രോപവാസം, യാഗം ഇതൊന്നുകൊണ്ടും എന്നെ കണ്ടുകിട്ടില്ല, നിർവ്യാജ ഭക്തി ഒഴിച്ച്. എന്നിട്ട് സജ്ജനസംഘം തുടങ്ങി നവവിധ ഭക്തിമാർഗങ്ങൾ ഭഗവാൻ ഉപദേശിക്കുന്നു. എല്ലാ സശ്രദ്ധം കേട്ട ശബരി തന്റെ ശരീരം ത്യജിക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കി അഗ്നി ജ്വലിപ്പിച്ചു. ആരുടെ പരിചാരികയായി ഞാനിവിടെ കഴിഞ്ഞുവോ? ഭവിതാത്മാക്കളായ ആ മുനിമാരുടെ സമീപത്തേക്ക് പോകാനുള്ള അനുവാദം ശ്രീരാമനോട് നേടി. യഥാസുഖം ലക്ഷ്യത്തിലേക്ക് ഗമിച്ചാലും എന്ന ശ്രീരാമന്റെ ആശീർവാദത്തോടെ അനുവാദത്തോടെ ആ വൃദ്ധയും ജഡിലയും മാന്തോലും മരവുരിയും ധരിച്ചവളും അസ്ഥിശേഷിയുമായ ശബരി അമൃതസരസിലേക്ക് എന്ന പോലെ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ അതിൽ നിന്നും സർവാഭരണഭൂഷിതയായി ദിവ്യാംബര അലങ്കൃതയായി അഗ്നിജ്വാല പോലുള്ള ഒരു രൂപം ആ പ്രദേശത്തെ ആകെ ഇടിമിന്നൽ പോലെ ശോഭിപ്പിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. പുണ്യാത്മാക്കളായ ആ മഹർഷിമാർ വിഹരിക്കുന്നത് എവിടെയോ ആ പുണ്യലോകത്തിലേക്ക് ശബരി ആത്മസമാധിയാൽ ഉയർന്നുയർന്നുപോയി. നമ്മുടെ ഭക്തി പ്രസ്ഥാനവും ഭക്തി സാഹിത്യവും ഒക്കെ ഈശ്വരന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അജ്ഞയായ കാട്ടാള തരുണി മുനികൾക്കുപരി മുക്തിപദം നേടിയ കഥയാണല്ലോ ശബരിയുടേത്. നാം ഈശ്വരനെ തേടി ഓടി നടക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ കുടിയിരുത്തുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ ഹൃദയം പവിത്രമാക്കി വയ്ക്കണം. സീതയാ സാർത്ഥം സുഖേന വസിക്കാനൊരിടം കാട്ടിത്തരണം എന്ന് വാൽമീകിയോട് ശ്രീരാമൻ ചോദിച്ചപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞ മറുപടിയും ഇതുതന്നെയായിരുന്നല്ലോ. ശബരിയുടെ കഥ അജ്ഞർക്കും മൂഢർക്കും ഉള്ള പ്രചോദനം കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ സമാധാനത്തോടെ സാഹോദര്യത്തോടെ നമുക്ക് ജീവിക്കാനാവും.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
0: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 29 മലബാർ എക്സ്പ്രസ് 14 മിനിറ്റും 1 66 10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 13 മിനിറ്റും 1 26 01 ചെന്നൈ മംഗലാപുരം മെയിൽ 21 മിനിറ്റും 2 28 51 വിവേക് എക്സ്പ്രസ് 8 12 മിനിറ്റും വൈകി ഓടുകയാണ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: ഇന്നത്തെ FM ഡയറിയിലേക്ക് സ്വാഗതം.
10: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
11: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
10: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
11: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
12: ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഏറ്റവും ശക്തമായ തിരുത്തൽ മാർഗമാണ് സമരങ്ങൾ. നീതി നിഷേധിക്കപ്പെടുന്നവന്റെ പ്രതിഷേധമാണ് സമരാഗ്നിയുടെ ഇന്ധനം. അധിനിവേശത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ 1857 ശിപായി ലഹളയിൽ തുടങ്ങിയ സായുധ സമരം. ഝാൻസി റാണിയും മംഗൾ പാണ്ഡെയും എണ്ണ പകർന്ന സമരജ്വാലകൾ. പിന്നീട് സ്നേഹവും സംയമനവും കവചമാക്കിയ ഗാന്ധിജിയുടെ അഹിംസ സമരവഴികൾ.

0: ഒന്നര നൂറ്റാണ്ടിലേറെ നീളുന്ന ഇന്ത്യയുടെ സമരചരിത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് ഭൂമികയിലേക്ക് ടോർച്ച് മിന്നിച്ചാൽ തെളിയുന്നത് എത്രയെത്ര സമരമുഖങ്ങളാണ്. 170 വർഷം കഴിഞ്ഞ് ചിന്തയും ശാസ്ത്രവും ഒട്ടേറെ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമരങ്ങൾക്ക് മാനുഷിക മുഖം നഷ്ടപ്പെടുന്നില്ലേ?
1: At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.
0: മാറ്റം അനിവാര്യമല്ലേ? സമരങ്ങളിൽ പാലിക്കപ്പെടേണ്ട ജനാധിപത്യ പരതയെ അന്വേഷിച്ച് ജാലകം തികച്ചും ജനാധിപത്യപരമായി തന്നെ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണ രംഗങ്ങളിൽ ശ്രദ്ധേയരായ ചിലരുടെ വീക്ഷണങ്ങളെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. കേൾക്കൂ, മാറ്റപ്പെടേണ്ട സമരമുഖങ്ങൾ.
2: 140 കോടിയിലധികം മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിൽ സമരങ്ങൾ വളരെ അത്യാവശ്യമായിരിക്കും. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ സർക്കാരിന്റെയും ഭരണാധികാരികളുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് സമരങ്ങൾ ആവശ്യമാണ്.
0: അഭിഭാഷകനും പരിസ്ഥിതി നിയമ വിദഗ്ധനും സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
2: പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളായാലും വിദ്യാർത്ഥി സമരങ്ങളായാലും, അക്രമത്തിന്റെയും കയ്യൂക്കിന്റെയും ആണാധികാരത്തിന്റെയും ഒക്കെ ഭാഷ അതിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. കയ്യും വെട്ടും കാലും വെട്ടും എന്നിങ്ങനെ അക്രമത്തിന് ആഹ്വാനം നൽകുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ജനാധിപത്യത്തിൽ സമരം ചെയ്യുമ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നടന്ന ഡൽഹിയിലെ വിദ്യാർത്ഥി സമരം പല കാര്യങ്ങൾക്കും മാതൃകയായിരുന്നു. പ്രത്യേകിച്ച് അത് ഒരുപാട് പെൺകുട്ടികളാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് കൊണ്ടും, സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഭാഷയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് കൊണ്ടും, തങ്ങളെ തല്ലാൻ വന്ന പോലീസുകാരോട് പോലും ചിരിച്ചുകൊണ്ടും സ്നേഹത്തോടെയും അവർക്ക് പൂക്കളും മറ്റും നൽകിയും അങ്ങനെ പല രീതിയിൽ ഒരു സഹവർത്തിത്വത്തിന്റെ ഭാഷയാണ് ആ സമരത്തിന് ഉപയോഗിച്ചത് എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു കൾച്ചറായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതേസമയം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ അധിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമരത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ പോയി ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കൊണ്ടെത്തിക്കും. കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളിൽ സമൂഹത്തിന്റെ പിന്തുണ കുറഞ്ഞു വരുന്നതിന്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ അക്രമോത്സുകമായ ആണധികാര ഭാഷയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പേരെ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളിലേക്ക് എത്തിക്കുന്ന, അതിന്റെ ശരിതെറ്റുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ വേണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സമരങ്ങൾ വേണം. പാട്ടുപാടിയും നൃത്തം ചെയ്തും ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്ന കലാപരിപാടികൾ നടത്തിയും പെയിന്റിംഗ് നടത്തിയും ട്രോളുകളിലൂടെയും ഒക്കെ സമരങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു പരിധി വരെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമര രൂപങ്ങൾ കേവലം ആചാരങ്ങളോ ഏതോ കാലത്ത് ഉണ്ടാക്കിയ സമര രീതികളോ മാറ്റിവെച്ചുകൊണ്ട് ജനാധിപത്യ സമരങ്ങൾ ജനാധിപത്യപരമായി നടത്താനുള്ള ഇച്ഛാശക്തി കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം.
0: പൊതുവായി വിദ്യാർത്ഥി സമരങ്ങളുടെ കാര്യമെടുത്താൽ പ്രായത്തിന്റെ തിളപ്പുകൊണ്ട് അടിമുടി സമരസന്നദ്ധരായി നിൽക്കുന്ന നമ്മുടെ മക്കളെ സായുധ സമരമുഖത്തേക്ക് തള്ളിവിടുന്ന മുതിർന്ന നേതാക്കൾ സ്വന്തം കാഴ്ചപ്പാടുകളെ ഒന്ന് അഴിച്ചു പണിയേണ്ടതുണ്ട് എന്ന് തോന്നാറില്ലേ?
3: നമ്മുടെ നാട്ടിലെ സമരങ്ങൾ സമാധാനപരമായിരിക്കണം, അത് ജനാധിപത്യപരമായിരിക്കണം എന്നൊക്കെ പൊതു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും, അതിന്റെ മാതൃകയായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്ന പല സമരങ്ങളിൽ പോലും ഈ മര്യാദകളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്.
0: സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ.
3: ഇപ്പൊ ഏറ്റവും അടുത്ത് നടന്നിരിക്കുന്ന നീറ്റ് ക്രമക്കേടിനെതിരെ ഉള്ള ഡൽഹിയിലെ ജന്തർ മന്ദറിൽ തുടങ്ങി പിന്നീട് പാർലമെന്റ് മാർച്ചിലേക്ക് കലാശിച്ചിരിക്കുന്ന സമരം, അത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സമാധാനപരമായിട്ടുള്ള സമരമാണ് എന്നാണ്. എന്നാൽ അതിൽ സമാധാനം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നും, അതിലുണ്ടായിരുന്ന ചില ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ ഭാഗത്തു നിന്ന് അക്രമമുണ്ടായി എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസ് സുപ്രീംകോടതി തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ യുവാക്കൾ കൂടി പ്രഡോമിനന്റ്ലി നയിക്കുന്ന സമരങ്ങളിൽ ജനാധിപത്യ മൂല്യങ്ങൾ, സഹിഷ്ണുത തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റുള്ള ആൾക്കാരെ ആക്രമിക്കാതെ, പൊതുമുതൽ നശിപ്പിക്കാതെ, പോലീസിനെ ആക്രമിക്കാതെ, നമ്മുടെ നാട്ടിലുള്ള മറ്റ് തരത്തിലുള്ള പ്രോപ്പർട്ടികൾ, കടകൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ നാശനഷ്ടമുണ്ടാക്കാതെ, നമ്മുടെ ആവശ്യം എന്താണോ അത് നേടിയെടുക്കുന്നതിന്, അതിനെ ഭരണ സംവിധാനത്തിലുള്ള ആൾക്കാരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് സമാധാനപരമായി സംഘടിക്കാനുള്ള ഒരു അവകാശമാണ് നമുക്ക് ഭരണഘടന നൽകുന്നത്. അപ്പോൾ അതിനെ ഒരു യൂണിവേഴ്സൽ റൈറ്റായി കരുതുകയും അത് പരിധികളില്ലാത്തതാണ് എന്ന രീതിയിലത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ശരിയായ മാർഗമല്ല. നമുക്ക് പ്രതിഷേധിക്കുന്നതിന്, നമ്മുടെ സമരം നയിക്കുന്നതിന് ഒക്കെ തന്നെയുള്ള മൗലിക അവകാശം എന്നത് അത് സമാധാനപരമായിരിക്കുന്ന സമയത്ത് മാത്രം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതാണ്. ഡൽഹിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ കോടതി പരിഗണിക്കുന്ന സമയത്ത് സുപ്രീംകോടതി തന്നെ അതിൽ നടത്തിയിരിക്കുന്ന ഒബ്സർവേഷൻസ്, ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും, അത് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണെങ്കിലും, അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എങ്കിലും, അവർ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത് എങ്കിലും അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിയമപരമായിട്ടുള്ള റിലീഫ് ഒന്നും തന്നെ ഈ ഒരു പൊതു നടപടിയുടെ ഭാഗമായിട്ട് നൽകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സമരമാർഗ്ഗങ്ങൾ, നമ്മുടെ സമരമുറകൾ കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഉള്ളതാകണം എന്നുള്ളതാണ്. പൊതുമുതലിനും ജനജീവിതത്തിനും യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള സമാധാനപരമായിട്ടുള്ള സമരങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ജയഹിന്ദ്.
0: ഒരു സമരത്തെ മുതലെടുക്കാൻ വരുന്ന ഛിദ്രശക്തികളെ, പടിവാതുക്കളെ തിരിച്ചറിഞ്ഞ് അവരെ ദൂരെ മാറ്റി നിർത്താനുള്ള വിവേകവും ആർജവവും സമരം ചെയ്യുന്നവർക്ക് ഉണ്ടായില്ലെങ്കിൽ ആ സമരം അതിന്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ട് മലിനമാകുമെന്നത് പകൽ പോലെ സത്യം.
4: സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഒരു സാധ്യതയാണ്. ജനാധിപത്യത്തിലെ തെറ്റുകൾ തിരുത്തുന്നത് സമരങ്ങളാണ്.
0: എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനും ഗാന്ധി ചിന്തകനുമായ ശ്രീ MN കാരശ്ശേരി.
4: പക്ഷേ ഏത് സമരവും നിരായുധമായിരിക്കണം, അഹിംസാനിഷ്ഠമായിരിക്കണം. അഹിംസ എന്ന് പറയുന്നത് ആയുധം ഉപയോഗിക്കാതിരിക്കൽ മാത്രമല്ല, ഒരു തരത്തിലുമുള്ള ഹിംസ, അത് വാക്കിന്റെ ഹിംസ, അതിൽ വളരെ പ്രധാനമാണ്. മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഏത് നേതാവിനെ പറ്റിയും ഏത് പാർട്ടിയെ പറ്റിയും എന്ത് അസഭ്യവും എന്ത് തെറിയും പറയും. അതുപോലെ മറ്റുള്ളവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് അതിനെപ്പറ്റി ശ്രദ്ധയില്ല, അത് വേറെ ഒരു ജനാധിപത്യ ധ്വംസനമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഒരു ബസ്സിലെ ക്ലീനറെ അല്ലെങ്കിൽ കണ്ടക്ടറെ ഒരു യാത്രക്കാരൻ തല്ലി, ഉടനെ മിന്നൽ പണി മുടക്കാണ്. അത് പോലീസിനോട് പറയണം, പോലീസിൽ പരാതി കൊടുക്കണം, അവിടെയാണ് സമരം ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊന്നും അറിയാത്ത സാധാരണ യാത്രക്കാർക്ക് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ആലോചിക്കാതെ പെട്ടെന്ന് മിന്നൽ പണി മുടക്കാണ്. അതൊക്കെ ഈ നാട്ടിൽ അനുവദനീയമായ കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ഹർത്താലുകള്, നമ്മുടെ ബന്ധുകള് എല്ലാം മറ്റുള്ളവരുടെ ജനാധിപത്യ അവകാശം നശിപ്പിച്ചുകൊണ്ടാണ്. ഇന്ത്യയില് ഏറ്റവും വലിയ ഹർത്താല് തുടങ്ങുന്നത് ഗാന്ധിയാണ്. 1919 April 13 നടന്ന ജാലിയൻ വാലാബാഗിലെ വെടിവെപ്പിനെതിരായിട്ടായിരുന്നത്. അന്ന് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യം, അന്ന് പീടിക തുറക്കാനോ ഓഫീസിൽ പോകാനോ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ്. ബലമായി ഒരാളെ സമരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, പാടില്ല. അതാണ് ഈ സമരങ്ങളുടെ ഒക്കെ മാതൃക എന്ന് പറയുന്നത് അന്ന് ഗാന്ധി കാണിച്ചതാണല്ലോ. ഇന്ന് അത് പിന്തുടരുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് പുതിയ സമരരൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഗുണ്ടായിസം ഒരിക്കലും സമരമാർഗമല്ല. നമ്മുടെ സമര രീതികൾ പരിഷ്കരിക്കാനുള്ള കാലം വളരെ വളരെ വൈകിയിരിക്കുന്നു.
5: സമരം സഹനം കൂടിയാണ്, പ്രത്യേകിച്ചും ഗാന്ധിജിയുടെ നാട്ടിൽ. ഹിംസയുടെ രാഷ്ട്രീയം എന്നേ അപരിഷ്കൃതമായി കഴിഞ്ഞിരിക്കുന്നു.
0: മുതിർന്ന പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ പി സുധാകരൻ.
5: അതുകൊണ്ടാണ് ഹിറ്റ്ലർ ചരിത്രത്തിലെ ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നത്. എവിടെയായാലും ഹിറ്റ്ലറുടെ തുടർച്ചകളെ നമ്മൾ ഭയക്കുന്നത് അതുകൊണ്ടാണ്. ഒരു കരണത്തടിച്ചവന് മറുകവിളും കാണിച്ചു കൊടുക്കുക എന്ന സഹിഷ്ണുതയൊന്നും ഇന്ന് സാധ്യമായില്ലെങ്കിലും, തീർച്ചയായും തോക്കുമായി വരുന്നവന് മുന്നിൽ നിശ്ചലരായി നിന്ന് ദേശീയഗാനം ആലപിക്കുന്ന സമരമുറയിൽ ഒരു സഹനമുണ്ട്, സഹിഷ്ണുതയും രാഷ്ട്രീയവുമുണ്ട്. ചില സമരമുറകൾക്ക് വൻ ശക്തികളെപ്പോലും കീഴടക്കാനാവുമെന്ന് ദണ്ഡിയിലേക്ക് നടന്ന ആ മനുഷ്യൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉപ്പുകുറുക്കിയ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച ആ അഹിംസയുടെ വിപ്ലവമുണ്ടല്ലോ, പുതിയ കാല സമരങ്ങൾ വെള്ളവും വളവും സ്വീകരിക്കേണ്ടത് അവിടെ നിന്നു തന്നെയാണ്. ചോരയൊഴുകാത്ത സമരങ്ങളിൽ നിന്നാണ് പുതിയ ദർശനങ്ങൾ പിറക്കുക, പുതിയ കാലവും. ഒരു തരം ഹിംസയെയും ഇന്നത്തെ കാലത്തിന് താങ്ങാനാവില്ല. വെട്ടുന്ന മരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന സമരം തന്നെയാണ് പുതിയ കാലത്തിന്റെ സമരം. ജാതിയും മതവും പറഞ്ഞ് രാഷ്ട്രീയ നാടകം കളിക്കുന്നവരെ, ഒരു തീണ്ടാപ്പാടകലെ നിർത്തുന്നതാണ് പുതിയ കാലത്തിന്റെ സമരം. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടഞ്ഞു വെക്കാതെ ഭരണകൂടങ്ങളുടെ തെറ്റിനു നേരെ കണ്ണാടി പിടിക്കുന്ന സമരമാണ് നമുക്ക് വേണ്ടത്. കത്തിയും ബോംബും കൊണ്ടുള്ള സമരമല്ല.
6: നല്ല വിമർശനങ്ങളും നല്ല ആക്ഷേപങ്ങളും നല്ല ഹാസ്യവും എല്ലാം ഓരോരോ സമര രീതികളാണ്.
0: ഈ സ്വരം തിരിച്ചറിഞ്ഞോ?
6: ഏഷ്യാനെറ്റ് ന്യൂസിൽ രാഷ്ട്രീയ സാമൂഹ്യ ആക്ഷേപഹാസ്യ പരിപാടിയായ ഗമ്മിന്റെ അവതാരകനും ക്രിയേറ്ററുമാണ് ഈ സംസാരിക്കുന്ന ഞാൻ.
0: ഇത് നിശാന്ത് മാവില.
6: സമരങ്ങൾ ഉണ്ടായാലേ നല്ലൊരു ജനാധിപത്യ സമൂഹം രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒരു സമരത്തെയും കാണാതെയും വിലമതിക്കാതെയും അധികാര ഇടങ്ങൾക്ക് മുന്നോട്ടു പോകാനാവില്ല. കാലത്തിനൊപ്പം സമര രീതികളും മാറുന്നുണ്ട്. ഉദാഹരണത്തിന്, 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായി പറയപ്പെടുന്ന അറബ് വസന്തത്തിന്റെ സമരമാർഗങ്ങളിലൊന്ന് നവമാധ്യമങ്ങളായിരുന്നു. ഈ അടുത്ത കാലത്ത് ദില്ലിയിലുണ്ടായ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് വരെ കാരണമായ സമരം രൂപപ്പെട്ടതും വളർന്നതുമെല്ലാം നവമാധ്യമങ്ങൾ വഴിയാണ്. പുതിയ കാലത്ത് ഓരോരുത്തരും ഓരോരോ എഡിറ്റർമാരും സമരക്കാരുമാണ്. സമരം നടത്താൻ അവർക്ക് അനന്തമായ വഴികളുണ്ട്, സാധ്യതകളുണ്ട്. അവരെല്ലാം അവരവരുടെ വഴി തെരഞ്ഞെടുത്ത് സമരം നടത്തുകയും ചെയ്യും.

0: സമരങ്ങൾ തുടരട്ടെ, ജനാധിപത്യം നീണാൾ വാഴട്ടെ.
1: പൊതുജീവിതത്തെയോ സ്വന്തം ജീവിതത്തെയോ പ്രതികൂലമായി ബാധിക്കാനിടയുള്ള തെറ്റായ നയങ്ങളോ ഇടപെടലുകളോ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ രോഷം തിളച്ചുമറിയുക സ്വാഭാവികമാണ്. സമാന ചിന്താഗതികളുള്ള ആളുകൾ കൂട്ടായി ചേർന്ന് അതിനെതിരെ പോരാടുമ്പോഴാണ് സമരമുഖമുണ്ടാകുന്നത്. ആ തരത്തിലുള്ള ആളുകളെ ഒത്തുചേർക്കാനായിട്ട് പരമ്പരാഗത സംഘടനകൾക്ക് എളുപ്പമാണ്.
2: മാനസികാരോഗ്യ വിദഗ്ധനും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ സി ജെ ജോൺ.
1: പരമ്പരാഗത സംഘടനകൾ പിന്നിലില്ലാതെ സമരങ്ങൾ ചെയ്യുക ബുദ്ധിമുട്ടായിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ളിലെ രോഷം തുറന്ന് പ്രകടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അത്തരം കൂട്ടായ്മകൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങളുമുണ്ട്. പലപ്പോഴും സമാന ചിന്താഗതിയുള്ള ആളുകൾ അവരുടെ എതിർപ്പിന്റെ ശബ്ദം സോഷ്യൽ മീഡിയയിൽ ആവിഷ്കരിച്ച് ആ നയങ്ങൾക്കെതിരെ പോരാടാനുള്ള ഇടം കണ്ടെത്തി ഒത്തുചേർന്ന് സമരങ്ങൾ ഉണ്ടാക്കുന്ന ചരിത്രം വിദേശത്തുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. ഒരുപക്ഷെ മാറുന്നൊരു സമരമുഖം അതാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരാൾക്കൂട്ടമാണ്. ആശയം ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട്, ഒരു എതിർപ്പ് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഒത്തുചേരുന്ന ഒരു സംഘമാണ്. അവർ പരസ്പരം അറിയണമെന്ന് പോലുമില്ല. ഇതൊരു സവിശേഷമായിട്ടുള്ള ഒരു സമരമുഖ രൂപീകരണമാണ്. ഏതൊരു സമരമുഖത്തിലും ഒത്തുചേരുന്ന ആളുകളുടെ ഉള്ളിൽ രോഷം തിളച്ചുമറിയും. അക്രമത്തിലേക്ക് പോകാൻ ഉള്ള സാധ്യത ഉള്ള ആളുകളുടെ കൂട്ടായ്മകളിൽ ഒരാൾക്കൂട്ട സ്വഭാവം കൈവരുമ്പോൾ ചിലപ്പോൾ അരാജകത്വത്തിലേക്കോ അക്രമത്തിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത കൂടും. നല്ലൊരു നേതാവ് അതിനെ നിയന്ത്രിച്ചു നിർത്തി ആ ആശയം എതിർപ്പ് എന്താണോ അതിനെ അർത്ഥപൂർണമായി ആവിഷ്കരിക്കുകയും ഭരണകൂടത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. പലപ്പോഴും അതുണ്ടാകാറില്ല. ചില സന്ദർഭങ്ങളിൽ അരാജകത്വം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ അതിനെ നയിക്കുന്നവർ പ്രവർത്തിക്കാറുമുണ്ട്. തിരുത്തേണ്ട ആളുകൾ കാർക്കശ്യത്തോടെ അതിനെ നേരിടുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും. ഈ രണ്ട് സാഹചര്യവും ഒത്തുചേരുമ്പോൾ പലപ്പോഴും പിടിവിട്ടു പോകുന്ന അക്രമങ്ങളിലേക്കും ഒരുപക്ഷെ കൊല്ലിലും കൊലയിലേക്കും ഒക്കെ മാറാറുണ്ട്. സമര രീതികൾ മാറേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സമരങ്ങൾ പലപ്പോഴും ബാധിക്കുന്നത് ആരെ എതിർക്കുന്നു എന്നുള്ള ആളെക്കാൾ കൂടുതൽ സാധാരണ ജനങ്ങളെയാണ്. എത്ര വൈരുദ്ധ്യമാർന്ന ചിന്തയാണത്.
2: സമരമുഖങ്ങൾ ജനാധിപത്യപരമാകണമെന്ന് പറയുന്ന ഇടത്ത് തന്നെ ഭരണകേന്ദ്രങ്ങളും തിരിച്ച് നീതിയുടെ നേരനുപാതം പുലർത്തേണ്ടതുണ്ട്. ക്യാമറകളെ ഉദ്ദേശിച്ച് അനുഷ്ഠിക്കപ്പെടുന്ന പൊള്ളയായ സമര വഴിപാടുകൾ മുതൽ ഉന്മൂലനാശത്തോളം എത്തുന്ന സമരക്കലി വരെ എല്ലാം പുനർവിചിന്തനം ചെയ്യപ്പെടുകയും പൊളിച്ചെഴുതപ്പെടുകയും ചെയ്യേണ്ട കാലമായില്ലേ? വികാരത്തേക്കാൾ വിവേകം വഴികാട്ടുന്ന, സംഘർഷത്തേക്കാൾ സംവാദം ശക്തമാകുന്ന, നാശത്തേക്കാൾ സൃഷ്ടിയിലേക്ക് നയിക്കുന്ന പുതിയ സമര സംസ്കാരത്തിലേക്ക് നമ്മുടെ പുതുതലമുറയെങ്കിലും മാറി ചിന്തിക്കട്ടെ. സമരമുഖങ്ങൾ മാറ്റപ്പെടേണ്ടത് അങ്ങനെയാവട്ടെ. മാറ്റപ്പെടേണ്ട സമരമുഖങ്ങൾ. ഇന്നത്തെ ജാലകം ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപാ കൃഷ്ണൻ.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
3: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
3: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: ആകാശവാണി കണ്ണൂർ.
6: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിക്കുന്ന ജി ആർ എഫ് ഡി എച്ച് എസ് ഗേൾസ് സ്കൂളിൽ ഫിസിക്കൽ സയൻസ് അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 10:00 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. എളേരിത്തട്ട് ഇ കെ നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ കോഴ്സുകളിൽ എസ് സി എസ് ടി ഉൾപ്പെടെ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ അപേക്ഷിച്ച പ്രിന്റൌട്ട് സഹിതം 11:00 ഉച്ചയ്ക്ക് 2 മണിക്കകം കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467224583. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 13 രാവിലെ 10 നടക്കും. യോഗ്യത 55% മാർക്കോട് കൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924526027. അസാപ് കേരളയുടെ കീഴിൽ കാസർഗോഡ് വിദ്യാനഗർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ച് നടത്തുന്ന 5 ദൈർഘ്യമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിലേക്ക് 10 ക്ലാസ് പാസായ 18 വയസ്സിന് മുകളിലുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495999721. കാസർഗോഡ് CPCRIയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 14 വൈകുന്നേരം 5 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. പ്രായപരിധി 50. ഫോൺ നമ്പർ 0499924526860. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 19 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
6: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
5: ഇനി മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
7: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഡൽഹി IIT യുടെ 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R. പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഡൽഹി IIT യുടെ 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. IIT യുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരമ്പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
8: രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 587 PhD ഗവേഷകരും ഉൾപ്പെടെ 3000 വരുന്ന വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നൂതന ഗവേഷണ മേഖലകളിൽ IIT ഡൽഹി എക്കാലവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ നിർണായക ചാലകശക്തിയായി ഫിൻടെക് മേഖല മാറിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഫിൻടെക് ഫെസ്റ്റിവലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: ബാങ്കിംഗ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യാ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ തമ്മിലുള്ള ശക്തമായ സഹകരണം ഫിൻടെക് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടല്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി.
1: I have already stated government's position on the issue before the press conference happened. You would have seen those remarks. You were present here. I am reiterating it here. Government had no role to play in what was an event by a private media entity. And government does not endorse anything said at the forum, especially with regard to the duly constituted government of Bangladesh.
0: അന്താരാഷ്ട്ര ജലാശയങ്ങളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വാണിജ്യ വ്യാപാരത്തിനുമുള്ള ശക്തമായ ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് രാജ്യം വലിയ മുൻഗണനയാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കൾക്ക് ചാർജുകളില്ലാതെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് തുടരാനാകുമെന്നും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് ചെറുകിട വ്യാപാരികളിൽ നിന്ന് നിരക്ക് ഈടാക്കില്ലെന്നും PCI അറിയിച്ചു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ പ്രതിഷേധക്കാരുടെ കൊലപാതകങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നേരത്തെ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരം സംഭവങ്ങളിൽ വേഗത്തിലും സമഗ്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മേഖലയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നയിച്ച പ്രകടനങ്ങളിൽ ഏകദേശം 50 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിതീവ്രമഴ കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം 112. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഓണത്തിന് നാട്ടിലെത്തുന്നവർക്കായി August 14 മുതൽ September 6 വരെ 112 സ്പെഷ്യൽ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേ അതിർത്തിക്കുള്ളിൽ 38 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. ഇതിനു പുറമെ മറ്റു സോണുകളിലേക്ക് 16 സ്പെഷ്യൽ സർവീസുകളും ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് റെയിൽവേ സോണുകൾ 58 ഓണം സ്പെഷ്യൽ സർവീസുകളും ഇക്കാലയളവിൽ നടത്തുന്നുണ്ട്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അമേരിക്കയിൽ നടന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി. ടൂർണമെന്റിൽ ഒരു റൌണ്ട് ശേഷിക്കെയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. 22 പോയിന്റ് നേടിയ ഉസ്ബെക്കിസ്ഥാന്റെ ജവോഖിർ സിന്ദറോവിനാണ് രണ്ടാം സ്ഥാനം. ഈ നേട്ടത്തോടെ ഗ്രാൻഡ് ചെസ് ടൂറിൽ രണ്ടാം സ്ഥാനത്തെത്താൻ പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾ സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ നേരിടും. ഇരുവരും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു. സ്വാതന്ത്ര്യദിന

0: ോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭുവനേശ്വറിൽ നടന്ന 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരസ്പര ബഹുമാനത്തോടെയും സമത്വത്തോടെയും വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പിന് മറുപടിയായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയിരുന്നു. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075680412. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: അപൂർവ ഗാനം.

1971 റിലീസ് ചെയ്ത മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന ചിത്രത്തിൽ എം എസ് വിശ്വനാഥൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ പാട്ട് ചിട്ടപ്പെടുത്തിയതും എം എസ് വിശ്വനാഥൻ തന്നെ. ഗാനരചന വാലി. ഈ ഗാനം പാടാനായി നാഗൂർ ഹനീഫ, മുഹമ്മദ് റഫി എന്നീ ഗായകരെ പരിഗണിച്ചുവെങ്കിലും അവരുടെ അസൗകര്യം മൂലം ചിത്രത്തിന്റെ സംവിധായകൻ ചോ രാമസ്വാമി എം എസ് വിശ്വനാഥനോട് തന്നെ ഈ ഗാനം ആലപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു.

0: നിങ്ങൾക്കറിയാമോ,
1: ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണെന്ന് നിങ്ങൾക്കറിയാമോ? ആയിരത്തി തൊള്ളായിരത്തി 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നത്. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിസ്സഹകരണ സമരം ആരംഭിക്കുമെന്ന് ഈ പ്രമേയം പ്രസ്താവിച്ചു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനത്തോടെ ഗാന്ധിജി അന്നേ ദിവസം ബോംബെയിലെ ഗവാലിയ ടാങ് മൈതാനത്ത് വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു.

0: സ്പോർട്സ് ടൈം. കരുത്തും കൃത്യതയും ഒത്തുചേരുന്ന കായിക ഇനമാണ് ആം റെസ്ലിംഗ് അഥവാ പഞ്ചഗുസ്തി. ശക്തിക്കൊപ്പം ടെക്നീക്കും മനക്കരുത്തും നിർണായകമാകുന്ന ഈ മത്സരത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ.
1: കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് 25-ാമത്തെ വർഷം. ഏകദേശം 10-30 വർഷത്തോളം ഈ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ചത് KB മനോഹരൻ, ഉച്ചൂരു കറാട്ട കൂടാളി. ഈ അസോസിയേഷന്റെ താങ്ങും തണലേറ്റ് അദ്ദേഹമാണ് ഉണ്ടായത്. മനോഹരൻ സാറ് നിലവിൽ കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ്.
0: അന്താരാഷ്ട്ര താരവും ആം റെസ്ലിംഗ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പരിശീലകനുമായ ഫൈസൽ പൊയ്ത്തുംകടവ്.
1: ഞാൻ ഏകദേശം 10-26 വർഷമായി ആം റെസ്ലിംഗിൽ. ശരിക്കും ഒരു ഭാഷയാണ് ചില നമ്മളെ എതിരായിട്ട് ഒരുപാട് നല്ല പ്ലേയേഴ്സ്, ആദ്യമുള്ള പ്ലേയേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. എന്തായാലും കണ്ണൂർ ജില്ലയിൽ നമ്പർ വൺ അടിക്കണമെന്നുള്ളൊരു ഭാഷയുണ്ടായി. ചെറുതിലെ ഒരു സ്കൂൾ സമയത്തെ ഈ ആം റെസ്ലിംഗിനോട് ഭയങ്കര താല്പര്യമുണ്ട്. സ്കൂൾ ബെഞ്ചിൽ തന്നെ പിടിക്കുമല്ല, അപ്പോൾ ആ ഒരു ഭാഷയും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. സാധാരണഗതിയിൽ ക്ലബ്ബുകളിൽ ഓരോ സ്ഥലങ്ങളിൽ സ്നേഹിതന്മാരായിട്ട് ഇങ്ങനെ പിടിക്കും.
0: കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ പഞ്ചഗുസ്തിയിലേക്ക് കടന്നുവന്ന തന്റെ ആദ്യകാല അനുഭവങ്ങൾ

0: പങ്കുവയ്ക്കുകയാണ് ഫൈസൽ പൊയ്ത്തുംകടവ്.
1: ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയത് ഒരു 2006 ഇങ്ങനെ കണ്ണൂർ ജില്ലയിലെ നമ്പർ വൺ പ്ലേയേഴ്സ് പിടിക്കുന്നുണ്ടെന്നുള്ള സിസ്റ്ററാണ്. ചെറിയ പ്രശ്യൻ മാച്ചേരിൻ്റെ രൂപേഷായിരുന്നു ആ സമയത്ത് സ്റ്റാർ, നാഷണലിലെ നമ്പർ വൺ ആണ്. ആ സമയം അടിച്ച് വേൾഡിലേക്കുള്ള സെലക്ഷൻ കിട്ടിയ വ്യക്തിയാണ്. സിനിമാ നടനെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ആ വ്യക്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏഷ്യൻ ജിമ്മിലെ നാസർ കവർന്ന് ഇങ്ങനെ ഒരു ആളുണ്ട് ചങ്ങായി, നല്ല അടിപൊളി പെർഫോമൻസ് ആണ്, ഒരാൾക്ക് അടിക്കാൻ കഴിയില്ല കണ്ണൂർ ജില്ലയിൽ. അങ്ങനെ നാസർ ഖാൻ്റെ കെയർ ഓഫിൽ പുതിയൊരു ടൗണിൽ ഒരു കോമ്പറ്റീഷൻ ഫസ്റ്റ് വെച്ച്, അങ്ങനെയാണ് അവരെ ടീമിനെ കാണുന്നത്. ആ സമയത്ത് വെച്ചാല് കൂടുതലും കല്ലിൻ്റെ പണിക്കാറാണ്, ലോറിയിലാണ് വരും എല്ലാവരും. സന്ധ്യക്കാണ് ആ കോമ്പറ്റീഷൻ നടക്കുന്നത്. ആ ലോറിയിൽ വരുന്ന സമയത്ത് ഈ വ്യക്തിനെ കാണാൻ പറ്റിയ ആകാംക്ഷയിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നല്ലേ, ചങ്ങായിട്ട് ഒന്ന് പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ആ വേദിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഷൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കോമ്പറ്റീഷൻ പിടിച്ച് ആ സമയത്ത് എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടില്ല. പിന്നെ അവരെ കൂട്ടത്തിലുള്ള പ്രജീഷ് എന്ന് പറയുന്ന ആളുണ്ട് മേച്ചേരി, നമ്മളെ അസോസിയേഷനിലുള്ള ആളാണ് ട്രഷറ്. അപ്പോൾ ഓറ് എൻ്റെ നമ്പറെല്ലാം വാങ്ങി കോഴിക്കോട് ആ ഭാഗത്ത് ഒരു പരിസരത്തെല്ലാം മത്സരം വരുന്ന സമയത്ത് കൊണ്ടുപോയി ഈ ഫീൽഡിലേക്ക് കൂട്ടി. ഞാൻ ഈ രൂപേഷ് എന്ന് പറയുന്ന ആൾ ആയിട്ട് മത്സരിച്ച്, അങ്ങനെ ആ രൂപേഷ് എന്ന് പറയുന്ന ആളെ ഞാൻ കീഴടക്കി. അതിന് ശേഷം 10 വർഷം കണ്ടിന്യൂ ആയിട്ട് COC കണ്ണൂർ ജില്ല നമ്പർ വൺ ആയിട്ട് എൻ്റെ കയ്യിൽ അടക്കി. അത് ഒരാൾക്കും കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ഭാഷയാണ്. ആ കോട്ട പൂർത്തിയാക്കിയതിന് ശേഷം കഴിഞ്ഞ വർഷം ഞാൻ മാറിയെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയ തലമുറക്ക് ഒരു മാറ്റം വരണമല്ലോ. ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാസ്റ്റേഴ്സിൽ, അത് 90 കാറ്റഗറിയിലും മത്സരിക്കും, പിന്നെ 100 കാറ്റഗറിയിലും മത്സരിക്കും. അത് ആ കാറ്റഗറി ആ വർഷത്തിൽ എങ്ങനെയുള്ള അതിനനുസരിച്ചിട്ടാണ് മത്സരിക്കൽ. വെയിറ്റ് മാറി മാറി ഇറങ്ങാൻ, 90 കാറ്റഗറി ഉള്ള സമയത്താണെങ്കിൽ ആ വെയിറ്റിൽ ഇറങ്ങും, 100 ആണെങ്കിൽ ആ വെയിറ്റിൽ ഇറങ്ങും. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ കണ്ടിന്യൂ ആയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 5 പ്രാവശ്യം 10 ഗോൾഡ് കിട്ടി. പിന്നെ ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് മത്സരം നടന്ന് വേൾഡ്, ആ മത്സരത്തിന് എനിക്ക് 2 ഗോൾഡ് കിട്ടി, ഒട്ടാകെ 12 ഗോൾഡ് ഇപ്പം നിലവിലുണ്ട്. ഇന്നും നല്ല സ്ട്രോങ് ആയിട്ട് പ്ലേയേഴ്സിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത്, അതുപോലെ അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് ട്രെയിനിങ് കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്.
0: സൗജന്യമായി പരിശീലനം നൽകി നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ വളർത്തിയെടുത്ത ഫൈസൽ മികച്ച ഒരു പഞ്ചഗുസ്തി താരത്തിന് വേണ്ട ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു.
1: നല്ലൊരു മനസ്സ് വേണം ഫസ്റ്റ്, നല്ല പെരുമാറ്റം, നല്ല ഉറക്ക്, നല്ല ഫുഡ്, നല്ല വ്യായാമം, അതെല്ലാം മെയിനായിട്ട് മസ്റ്റായിട്ട് വേണം. പബ്ലിക്കിൽ നമ്മൾ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ പാടില്ല, നമ്മൾ ഉള്ളിൽ വേണം. ആ ഭാഷയിലായിട്ട് ടാർഗറ്റിട്ട് നമ്മൾ കളിച്ചാൽ കുറച്ച് സമയം ലേറ്റാകെങ്കിൽ പോലും നമ്മൾ എന്തായാലും വിന്നറായിട്ട് ആ സ്ഥലത്തേക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള നല്ല പവറുള്ള ആളായിരിക്കും. പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം വെച്ചാൽ നമ്മൾ ഒരു 70% എന്തായാലും പവർ വേണം, അതിൻ്റെ പുറമെ ടെക്നിക്കാണ് കൂടുതൽ. 90% ഉള്ള ഒരു പവറുള്ള ആൾ ഒരു വശത്ത് നിൽക്കുന്നു, 70% പവറും ഒരു 30% പവർ ഉണ്ടെങ്കിൽ കൂടുതൽ ചാൻസ് ഈ ടെക്നിക്കും പവറുള്ളവരിക്കും. നാച്ചുറലായിട്ടുള്ള നമുക്ക് പവർ ഓൾറെഡി ഉണ്ടാവും, പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ വർക്കൗട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് പവർ കൂട്ടിയെടുക്കാൻ ഒരു ഇത് നമ്മൾ കണ്ടെത്തണം. വിറ്റാമിൻസിൻ്റെ ഗുളിക, ഫിഷ് ഓയില്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലിമെൻ്റ് എല്ലാം കൊടുത്താലേ അതിൻ്റെ ഇത് കിട്ടൂ.
0: 3 പതിറ്റാണ്ടിലേറെയായി പഞ്ചഗുസ്തി രംഗത്ത് സജീവ സാന്നിധ്യമായ ഫൈസൽ പൊയ്ത്തുംകടവിൻ്റെ പരിശീലന രീതികളെക്കുറിച്ച് അറിയാം.
1: ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു 70 വയസ്സുള്ള ഒരു സ്ത്രീ, ആ കൈയിൻ്റെ അറിഞ്ഞിട്ടായിരിക്കണം ഈ കോച്ച് ട്രെയിനിങ് കൊടുക്കേണ്ടത്. എല്ലാവരും ഒരേ സ്റ്റൈലിൽ പിടിക്കുമ്പോൾ ഇഞ്ചറി, സ്ക്രാച്ച് അല്ലെങ്കിൽ കൈ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ ഐഡിയയും കാര്യങ്ങളെല്ലാം ആ കോച്ച്ക്ക് അറിയണം, അതാണ് ശരിയായ കോച്ച്. ആ കുട്ടീൻ്റെ പവറും കുട്ടീൻ്റെ അവസ്ഥയും മനസ്സിലാക്കണം, ഏത് പോയിന്റിലാണ് വീക്ക് എന്നുള്ളത് അറിയണം. എന്നുവെച്ചാൽ ഫിംഗർ, റിസ്റ്റ്, ഫോർആംസിൻ്റെ ലോക്ക്, ഡെൽറ്റ്, ആ ആംഗിൾ ഫുള്ളായിട്ട് പവർ വേണം ആം റെസ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കിങ് ഓഫ് മസിൽസ് എന്ന് പറയുന്നുണ്ട് വെച്ചാൽ ട്രൈസെപ്സും വൈസെപ്സിൻ്റെ അടിയിലുള്ള ആമർക്കുകൾ അടിക്കുന്ന ആംഗിൾ ഉണ്ട്, അതാണ് ശരിക്കും നമ്മൾ ആം റെസ്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ പവറുള്ള ആംഗിൾ. ആ ആംഗിൾ ലോഡാക്കല മെയിനായിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞു. അതേപോലെ ബാക്ക് പ്രഷർ, സൈഡ് പ്രഷർ, ഹോൾഡിങ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്ത് കൈ പാഡിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നെങ്കിൽ ഫിംഗർ വീക്കായിരിക്കും, അല്ലെങ്കിൽ റിസ്റ്റ് വീക്കായിരിക്കും, അല്ലെങ്കിൽ ഫോർആംസിൻ്റെ ലോക്ക് വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വീക്കുള്ള ആംഗിളിൽ കുറച്ചും കൂടി എഫേർട്ടായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ബാക്ക് പ്രഷർ ഇല്ലാതാക്കി ബാക്ക് പ്രഷർ പാഡിന് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെയെല്ലാം കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഒരു കാരണവശാലും തീരെ സെറ്റാകാത്താക്കി പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പല തെറ്റിദ്ധാരണയുണ്ട്, കൈയോട് മാത്രം വെയിറ്റ് ട്രെയിനിങ് എടുത്താൽ മതി ആം റെസ്ലർക്ക് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പവർ വരേണ്ടതെന്ന് വെച്ചാൽ ലെഗിനാണ്, അടിത്തറയാന്നല്ല നമ്മൾ സ്ട്രോങ് വേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ പാർട്സും എല്ലാ ആംഗിളും എല്ലാ പൊസിഷനും ഫുള്ള് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെയിനും ഇഞ്ചറി എല്ലാം മൊത്തം കുറയും. ഇഞ്ചറീസ് കൂടുതൽ വരുന്ന കാരണം വെച്ചാൽ ഒരു പാർട്സിന് മാത്രം ചെയ്ത് ഈസി ആയിട്ട് നമ്മൾ നേടാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ജിമ്മിൽ നല്ല വർക്കൗട്ടും കാര്യങ്ങളും കൂടുതലായി ചെയ്ത് സപ്ലിമെൻ്റ് എല്ലാം കൊടുക്കുന്നവർക്ക് പെയിനും കാര്യങ്ങളും കുറവായിരിക്കും. ഫുൾ ഫിറ്റാക്കിയിട്ടായിരിക്കണം നമ്മൾ ആം റെസ്ലറിന്റെ ആ ഗെയിം ചെയ്യേണ്ടത്.
0: അപകട സാധ്യത കൂടുതലുള്ള ആം റെസ്ലിംഗിൽ ശരിയായ ടെക്നിക്കിന്റെയും സുരക്ഷയുടെയും പ്രാധാന്യം വിശദീകരിക്കുന്നു.
1: ടെക്നിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലേയേഴ്സ് ഒരു കോമ്പറ്റീഷൻ വരുന്നു, ആ കാറ്റഗറിയിൽ എത്ര ആൾ മത്സരിക്കുന്നുണ്ട്, ആ മത്സരാർത്ഥി എങ്ങനെയെല്ലാം മൂവ് ചെയ്യുന്നു, എങ്ങനെയെല്ലാം പിടിക്കുന്നു എന്നുള്ള ആ പ്ലേയേഴ്സിൻ്റെ വീക്ക് പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു കോമ്പറ്റീഷന് കാറ്റഗറിയിലെ പ്ലേയേഴ്സ് എല്ലാ പ്ലേയേഴ്സ് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കണം. ഒന്നുകിൽ ടോപ്പ് റോളായിരിക്കും നല്ല പവർ, ആ ടോപ്പ് റോളിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ കൈ കൊടുക്കാൻ പാടില്ല. അതേസമയത്ത് ഹുക്കായിരിക്കും അടുത്ത പ്ലേയേഴ്സിന് നല്ല പവർ, എല്ലാ ഐഡിയയും നമ്മൾ ഏകദേശം കയ്യിലുണ്ടാണ്. ഒറ്റ ടെക്നിക്ക് കൊണ്ട് മാത്രം നമ്മൾ ഒരു വേൾഡ് കോമ്പറ്റീഷൻ അതേപോലെ തന്നെ നാഷണൽ കോമ്പറ്റീഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് പ്രൈസ് വരാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ചില നമുക്ക് അറിയാത്തതും പവറില്ലാത്ത ആംഗിളിൽ ലോഡ് എടുത്ത് വരുന്നതിനേക്കാളും നല്ലത് ഏറ്റവും കൂടുതൽ പവറുള്ള ആംഗിളിൽ ഒന്നും കൂടി ദമ്മ് ലോഡാക്കിയിട്ട് പോവുക. പിന്നെ അതിനേക്കാളും പവർ അവർക്ക് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്ക് വരെ മാറ്റി ഫിംഗറിലേക്കോ അല്ലെങ്കിൽ റിസ്റ്റിലേക്കോ ഫോറംസിൻ്റെ ലോക്കിലേക്കോ ഫോക്കസ് ചെയ്തിട്ട് ആ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക, എന്നാലേ നമുക്ക് മെഡലിന് ചാൻസ് കൂടുതലുള്ളൂ. മത്സരവേദിയിൽ കയറിയ സമയത്ത് കൈ പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഇഞ്ചറി കൂടുതൽ ചാൻസ് വരുന്നതിന്റെ കാരണം വെച്ചാൽ കോച്ച് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആ കോച്ചിനെ അറിയണം ഈ കിങ്സ് മൂവ് എന്ന സിസ്റ്റോ അതേപോലെ തന്നെ ബ്രേക്കിംഗ് പൊസിഷൻ അതെന്താന്നല്ല അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്ലേയേഴ്സിനെ ഷെയർ ചെയ്താൽ മാത്രമേ അവർക്ക് ആ പെർഫോമൻസ് ടേബിളിൽ കാഴ്ചവെക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്തായാലും അവരെ വൈസെപ്സിൻ്റെ അടുത്ത് കൈ കട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നല്ലൊരു കോച്ചിനെ കണ്ടുപിടിച്ച് അവരുടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
0: അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആം റെസ്ലറായി വളരാൻ ആവശ്യമായ ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളെ കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുന്നു.
1: ഇന്റർനാഷണൽ മത്സരത്തിന് പോകുന്ന സമയത്ത് അവർ പല പ്ലേയേഴ്സും നമ്മൾ അറിയാത്ത പല കൈകളായിരിക്കും. അപ്പോൾ ആ സമയത്ത് പ്ലേയേഴ്സ് ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പേ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പേ ഉറക്ക് ഫ്രഷ് ആയിരിക്കണം. ഒന്ന് ഒരു കണ്ണാടി നോക്കിയിട്ട് നമ്മൾ നമ്മളോട് പറയാം ഞാനാ ചാമ്പ്യൻ. ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് വൈകുന്നേരം നമ്മളെ മൈൻഡ് അടുപ്പിക്കും, ഞാൻ തന്നെ വിന്നറോ, ഞാൻ ഗോൾഡ് അടിക്കും, ഞാൻ ഇന്ത്യൻ്റെ പതാക ഉയർത്തു, ഉയർത്തിയിട്ട് ഞാൻ വീട്ടിലെത്തും എല്ലാ ഒരു ഭാഷയിൽ നമ്മൾ അതേ കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ 2 ആഴ്ചൻ്റെ സ്പേസിൽ ഒരു കാരണം വെച്ചാൽ വിശക്കാൻ പാടില്ല, നല്ല റെസ്റ്റ് വേണം. പിന്നെ ഓവർ ടെൻഷൻ കാര്യങ്ങൾ അതെല്ലാം മൊത്തത്തിൽ ഒഴിവാക്കുക. എന്നിട്ട് റെസ്റ്റ് ആൻഡ് ബാൻഡിൽ ചെറുങ്ങനെ വാമപ്പ് ആക്കുക, കൈക്കുള്ള പെയിന് കാര്യങ്ങളെല്ലാം ചെയ്ത് ലാസ്റ്റ് ഒരു 10 ദിവസം ഫുള്ള് റിലാക്സ് ആക്കുക. വാമ്പ് കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ്റെ സമയത്ത് നമ്മൾ ഈ നല്ല നല്ല പ്ലേയേഴ്സിൻ്റെ അവരെ മത്സരിക്കുന്ന സമയത്ത് അവരെ വീഡിയോസ് കാര്യങ്ങൾ അവരെ മൂവ്മെൻറ്റ്സ് അവരെങ്ങനെ നമ്മൾ അടിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടോപ്പ് റോളാണ് കൂടുതൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പിന്നെ ഹുക്കിലേക്കുള്ള പ്രാക്ടീസ് കുറച്ചിട്ട് ടോപ്പ് റോൾ തന്നെ ഒന്ന് ആടുന്ന് വാം ആക്കും ആ പ്ലേയേഴ്സായിട്ട് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് നമ്മളെ മൈൻഡെടുക്കും, ആ മൂവ്മെൻറ്റ്സ് തന്നെ നമ്മളെ കയ്യിലേക്ക് വരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചെറുങ്ങനെ ഒന്ന് വാമാക്കിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കോമ്പറ്റീഷന് ടേബിളിൽ കയറ്റും. ഒന്ന് പുറത്തെല്ലാം ഒന്ന് അടിച്ചിട്ട് ചെവീൻ്റെ അടുത്തെല്ലാം ഒന്ന് തടി കൊടുത്തൊന്ന് വാമലിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് 2 അടിയിലടിച്ചാൽ ഒന്ന് കൂൾ മൈൻഡ് ആവും.
0: ആം റെസ്ലിംഗ് മത്സരങ്ങളുടെ നിയമങ്ങളും മത്സര രീതികളും ലളിതമായി അറിഞ്ഞാലോ?
1: ആം റെസ്ലിംഗിന്റെ ടേബിളിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാല് 45 ഹൈറ്റ്, അതിന്റെ വീതി 36 ഇഞ്ച്, നീളം 26 ഇഞ്ച്, അതല്ല നമ്മൾ കൈ പാഡ് കുത്തി വെക്കുന്നത് 7 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയും, സൈഡ് പാഡ് 10 ഇഞ്ച് നീളവും 4 ഇഞ്ച് ഹൈറ്റ് 2 ഇഞ്ച് ഘനം, സൈഡ് നമ്മൾ പിടിക്കുന്ന കുറ്റി 6 ഇഞ്ച് ഹൈറ്റ് 1 ഇഞ്ച് ഘനം. അങ്ങനെയാണ് ശരിക്ക് ഇൻ്റർനാഷണൽ വരെയുള്ള മൊത്തം ടേബിള്. ആ ടേബിളിൻ്റെ മെഷർമെൻറ്റെല്ലാം നമ്മൾ മൊത്തം സെറ്റാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പിടിക്കുന്ന സമയത്ത് ലൂസേഴ്സ് വേറെ വിന്നേഴ്സ് വേറെ എന്നുള്ള സിസ്റ്റത്തിലുണ്ടാവുക. ഒരടി നമുക്ക് കിട്ടി, പിന്നെ ലൂസേഴ്സിലേക്ക് പോയി. അപ്പോൾ ലൂസേഴ്സ് വിഭാഗത്തിലുള്ള ഒരു അടുത്ത ആളെ വിറ്റാൽ നമ്മളൊരു ചാൻസും കൂടി കിട്ടുക. ആ ചാൻസിൽ നമുക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തായി പോകും. അപ്പോൾ 2 ചാൻസ് നമുക്ക് കോമ്പറ്റീഷനിൽ കിട്ടും. ഇത് വിന്നേഴ്സിന് വരുന്നവരോ അത് ഫൈനലിലെത്തി, ആ മറ്റേ ആൾ ലൂസേഴ്സിലൂടെ ഫൈനലിലെത്തി, ഇയാൾ വിന്നേഴ്സിലൂടെ ഫൈനലിലെത്തി. അപ്പോൾ ഫൈനൽ റൗണ്ടിൽ വിന്നേഴ്സിൽ ഫൈനലിലെത്തി അവർക്ക് 2 ചാൻസ് ഉണ്ട്. ഒരടി കിട്ടിയാൽ 2ാമത് ഫൈനൽ പിടിക്കണം, ലൂസേഴ്സ് ഒരടിക്ക് തീരും. ഓൾറെഡി 1st അടി കിട്ടിയതുകൊണ്ട് ഇനി സമയപരിധി ഇല്ല. ഏകദേശം ഒരു പരിധി കഴിയുമ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ വരുമ്പോൾ എന്തായാലും ഒരു സമയം കഴിയുമ്പോൾ തീരുമാനമാവും. ടേബിളിൽ കൈയൂത്തിയതിന് ശേഷം കൈമുട്ട് പൊന്താൻ പാടില്ല പേടുന്ന്, അന്നേരം ഫൗൾ വരും. അതുപോലെ തന്നെ സൈഡിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല, അന്നേരം ഫൗൾ വരും. ഈ സൈഡ് കുറ്റി പിടിക്കുന്ന സമയത്ത് ആ കുറ്റി ഇളകിയാൽ റഫറി പറയും, ഒരു 3 സെക്കൻഡിനുള്ളിൽ അത് പിടിക്കാൻ പറയുമ്പോൾ 2ാമത് നമ്മൾ പിടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം മാറും, ഫൗൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹൈറ്റില്ലാത്ത കുട്ടിയാണ് നിൽക്കുന്നത് വെച്ചാൽ അതിൻ്റെ താഴെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, അവർ ആ ഹൈറ്റിനൊക്കെ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഈ ടേബിള് അതേ ഹൈറ്റ് തന്നെ ആയിരിക്കും, നമ്മൾ താഴെ നിൽക്കുന്ന സ്റ്റാൻഡിൻ്റെ പൊസിഷൻ മാറും. ഓരോ കാറ്റഗറി ഓരോ ഏജിൻ്റെ ഡിഫറൻസിലാണ് മത്സരം ഉണ്ടാവുക. ഇപ്പോൾ സബ് ജൂനിയർ എന്ന് പറയുന്നത് 15 വയസ്സ് വരെ, ജൂനിയർ 18 വയസ്സ് വരെ, യൂത്ത് 23 വയസ്സ് വരെ, അതിന് ശേഷം കോമൺ ആയിട്ടുള്ളതാണ് സീനിയർ. അതായിരിക്കും പങ്കെടുക്കുക, അത്ര ഏജ് എന്നുള്ള കണക്കില്ല. മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 40 വയസ്സിന് ശേഷം, പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് ശേഷം, സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ അങ്ങോട്ടോ മുകളിൽ മുകളിൽ അങ്ങനെ പോകും. ടോട്ടല് ഒരു 34 ഇനം ഉണ്ടാവും.
0: പ്രോ ആം ലീഗിന്റെ വരവോടെ പുതിയ അവസരങ്ങൾ തുറന്നെങ്കിലും ഈ കായിക ഇനത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്തത്

0: സർക്കാരിൻ്റെ കയ്യിൽ നമുക്ക് ജോലി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു സപ്പോർട്ടും കൂടുതലുണ്ടെങ്കിൽ നമ്മളെ കേരളം ഇന്ത്യ എല്ലാം നല്ല ബലം കൂടിക്കൂടി വരും. അപ്പോൾ ആം റെസ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റെയിൽവേയിലോ കാര്യങ്ങളിലോ ഒന്നും ആർക്കും ഇതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. സ്പോർട്സ് കോട്ടയിൽ ജോലി കാര്യങ്ങളും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആയിട്ട് വരും.
1: ആം റെസ്ലിങ്ങിൻ്റെ മത്സര രീതികളും പരിശീലനവും സാധ്യതകളും പങ്കുവച്ചത് ആം റെസ്ലിംഗ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അന്താരാഷ്ട്ര താരവും പരിശീലകനുമായ ഫൈസൽ പൊയ്ത്തുംകടവ്. ഇതോടെ ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു. അടുത്തയാഴ്ച സ്പോർട്സ് ടൈമിൽ കേൾക്കാം. കണ്ണൂരിൽ നിന്നും അന്താരാഷ്ട്ര വേദികളിലേക്ക് വളർന്ന ആം റെസ്ലിംഗ് താരങ്ങളുടെ വിശേഷങ്ങൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ഇതോടെ എഫ് എം ഡയറി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജുവല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
5: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 19 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 15 മിനിറ്റും 6:63:24 ഷൊർണൂർ കണ്ണൂർ മെമു 20 മിനിറ്റും വൈകി ഓടുകയാണ്.
7: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
10: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
9: വേറെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
11: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
13: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
12: 100% പ്ലേസ്മെന്റ്.
13: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
12: ഫോൺ 8075-680-412.
14: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
15: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
16: 1 ലക്ഷത്തിൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
17: ശ്രീനാരായണ ITI, 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര, സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497-270-9065. മൊബൈൽ 9947-27871.
18: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
19: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
18: എന്നാ ഞാനും വരുന്നളയാ.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയ്ൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111-999-581. മൂലക്കുരു

0: ടോണി കോംപ്രമൈസിന് വിളിക്കും, കാശ് മേടിക്കും, പിന്നതേ അതിനകത്തേക്ക്.
1: ഇത് മഹിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയിൽ നിന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്.
2: കരിപ്പിടി ഗോപി കാലുകുത്തിയെന്നറിഞ്ഞപ്പോഴേക്കും തിരിച്ചു പറന്നോടാ നിന്റെ കിളി.
3: തിന്തിമിത്തിമി മദ്ധളം പാട്, കൈമണി പാട്, തങ്കവളയമിട.
4: നമസ്കാരം, ഞാൻ ശോഭി തിലകൻ. ഈ ആഴ്ച ഞാനും കൂടിയുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കും.
5: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: ലളിതഗാനങ്ങൾ തുടരുന്നു. അടുത്തത് പത്മകുമാർ, ബീന ഗംഗാധരൻ എന്നിവർ പാടിയത് കിളിയേ കിളിയേ കിളിക്കിടാവേ എന്ന് തുടങ്ങുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
3: ലളിതഗാനങ്ങളിൽ ഇനി കണ്ണൂർ ഷെരീഫ് പാടിയ ഗാനം സരിഗമ പഥനേ സാന്ദ്ര സുന്ദരം എന്നാരംഭിക്കുന്നു. രചന KV ശബരിമണി, സംഗീതം G. കുമാരിലത.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ലളിതഗാനങ്ങൾ തുടരുന്നു. അടുത്തത് എസ് ആർ മായ പാടിയത് കഥകളി തറയിലെ പൂങ്കുയിലെ കവിതകൾ പാടുവാൻ നീ വരില്ലേ എന്നാരംഭിക്കുന്നു. രചനാസംഗീതം മധു പെരുന്തുരുത്ത്.

0: ിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ലളിതഗാനങ്ങളിൽ അവസാനമായി മധുശ്രീ നാരായൺ പാടിയ ഗാനം. തുഷാര ബിന്ദുവിൽ സൗരമയൂഖം പുലരിയിലെഴുതും കവിതയെ എന്നാരംഭിക്കുന്നു. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായൺ.

ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ഇതോടെ ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഡൽഹി IIT യുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. കോഴിക്കോട് കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിലെ സൌകര്യങ്ങളുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ബീച്ച് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ജില്ലാ കൈത്തറി വികസന സമിതിയുടെയും ആഭിമുഖ്യം

0: യോഗത്തിൽ ഓണം കൈത്തറി വിപണന മേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. ഫൈസൽ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിൽ എടക്കാട് നടാലിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ കൂറ്റൻ മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു നീക്കി. രാജ്യത്ത് UPI സേവനം സൗജന്യമായി തുടരുമെന്ന് പേയ്മെന്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യ. ഇടപാട് നിരക്കുകളൊന്നുമില്ലാതെ എല്ലാ ഇന്ത്യക്കാർക്കും തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താമെന്നും കൌൺസിൽ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ ടയർ 2 റിക്രൂട്ട്മെന്റ് പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണ്ണയം നടത്തുകയാണെന്നും അത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിയയും രക്ഷിത രാംജജും ഇന്ന് നേർക്കുനേർ. ഇന്ത്യൻ സമയം രാവിലെ 11:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ആവണി വേണുഗോപാൽ.
2: ആവണി വേണുഗോപാൽ, നല്ലൊരു ഗായിക, പ്രിയം പ്രിയതരം എന്ന ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
3: നന്ദി.
2: ആവണി, ഇപ്പൊ എന്ത് ചെയ്യുന്നു?
3: ഞാന് നിലവില് കരിയർ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോ വീട്ടില് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ പഠിച്ചത് പക്ഷേ BDS ആണ്, ഡെന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഒരു കരിയർ ബ്രേക്ക് എടുത്തിട്ടാണുള്ളത്.
2: മോൾക്ക് എത്ര വയസ്സായി?
3: എന്റെ മോക്ക് ഇപ്പൊ 2 വയസ്സാവുന്നു.
2: ഇച്ചിരി കൂടെ ബ്രേക്ക് എടുക്കേണ്ടി വരുന്ന അർത്ഥം
3: ഇല്ല. വെരി സൂൺ കരിയർ റിസ്യൂം ചെയ്യാനുള്ള ഐഡിയയിലാണുള്ളത്. മകളുടെ പേര് വരേണ്യ ദേവകി എന്നാണ്.
2: ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്?
3: ഇപ്പൊ താമസിക്കുന്നത് മുംബൈയിലാണ്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ആയതാണ്.
2: ഹസ്ബൻഡ് എവിടെയാണ് ജോലി?
3: അതെ.
2: ഏതിലാണ്?
3: ഹസ്ബൻഡിന്റെ പേര് വിനയ് നായർ എന്നാണ്. ഹസ്ബൻഡ് IT ഫീൽഡിലാണ്.
2: അങ്ങനെയൊക്കെയാണ്. കുറെയേറെ ഇഷ്ടഗാനങ്ങൾ മനസ്സിലുണ്ടാകും. നമ്മളൊരു കുറച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഏത് പാട്ട് വെച്ച് തുടങ്ങും?
3: ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ നാട്ടില് ഒരുപാട് വേദികളിൽ ഞാൻ പാടിയിട്ടുള്ളത് പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഇപ്പം ഈ പരിപാടിയും ഞാനൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്.

0: അഗസ്ത്യമുനി രചിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു സരസ്വതി സ്തോത്രമാണ് അല്ലെ. ഇഷ്ടഗാന പരിപാടിയും പണ്ടത്തെ ഒരു ഓർമ്മ വെച്ചിട്ട് എപ്പോഴും പ്രാർത്ഥന ചൊല്ലാനായിട്ട് ആവണി അവിടെ ഉണ്ടെങ്കിൽ ആവണിയായിരിക്കും ചൊല്ലുന്നത് അല്ലേ. ചെറുപ്പകാലം മുതൽ കോളേജിൽ പഠിക്കുമ്പോഴും
1: കോളേജില് സ്കൂളില് പിന്നെ എന്റെ അച്ഛൻ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു, ഇവിടെ നമ്മള് പോലീസിലായിരുന്നു. അപ്പൊ അവിടെയും എന്ത് പരിപാടി ഉണ്ടെങ്കിലും മിക്കവാറും പ്രാർത്ഥനയ്ക്ക് ഞാൻ തന്നെയാണ് ഉണ്ടാവായിരുന്നു.
0: എവിടെയായിരുന്നു കുട്ടിക്കാലമൊക്കെ?
1: ഞാൻ കണ്ണൂരാണ് ജനിച്ചു വളർന്നത്. എന്റെ അച്ഛൻ പറഞ്ഞല്ലോ പോലീസായിരുന്നു, ഇവിടെ എയർ ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മ ഇവിടെ മുനിസിപ്പൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. രണ്ടുപേരും ഇപ്പൊ റിട്ടയർഡായി. അച്ഛൻ വേണുഗോപാൽ, അമ്മ രമണി വേണുഗോപാൽ. അപ്പം അമ്മയുടെ സ്കൂളിലായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മിക്കവാറും അധികവും പ്രാർത്ഥനകൾ പാടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഇപ്പം സന്തോഷവും. പോലീസ് ക്യാമ്പിൽ തന്നെ ചില ക്യാൻറ്റീൻ അതുപോലത്തെ ഒക്കെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പുതിയ ആൾക്കാരൊക്കെ കാണുമ്പം ഞാൻ പറയും, അങ്ങനെ എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇത് വന്നത് എന്നൊക്കെ ഇപ്പൊ ഞാൻ തമാശക്കൊക്കെ പറയാറുണ്ട്.
0: അപ്പോ ഇപ്പം നാട്ടിലെ വീടും കണ്ണൂർ തന്നെയാണ്?
1: നാട്ടിലെ വീട് കണ്ണൂർ വാരം എന്ന് പറയുന്ന സ്ഥലം
0: വാരത്താണ്. അടുത്തൊരു ഇഷ്ടഗാനം.
1: ഇഷ്ടഗാനം ഇപ്പം ജാനകി അമ്മ ഇപ്പം നമ്മളെ വീട്ട് പിരിഞ്ഞു. അതുകൊണ്ട് ആ ഓർമ്മകളിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി ജാനകി അമ്മയുടെ തന്നെ ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജാനകി അമ്മ പാടുമ്പോൾ എപ്പോഴും ഒരു ലാളിത്യം ഉണ്ടാവും. പിന്നെ പാട്ടിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ പാട്ടിന്റെ വരികൾ എന്ത് ലിറിക്സ് ആണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു പേഴ്സണാലിറ്റി കൊണ്ടുവരുന്നത് അതിന്റെ സിംഗറാണ്, മ്യൂസിക് ഡയറക്ടർ. എല്ലാവരുടെയും ഒരു വർക്കിന്റെ ഇതാണ് പാട്ട്. പക്ഷെ എന്നാലും ആ പേഴ്സണാലിറ്റി കൊടുക്കുമല്ലോ. അപ്പൊ ആ വിഷമമായാലും സന്തോഷമായാലും ഒരു റൊമാൻസ് ആയാലും എല്ലാം നമ്മുടെ സ്ട്രെയിറ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരും, ആ വികാരം എത്തിച്ചേരും. അപ്പൊ ആ പാട്ടിനൊരു പേഴ്സണാലിറ്റി കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ജാനകി അവരെ ഒന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല, എന്നാലും എനിക്ക് അങ്ങനെ ഒരു ആസ്വാദനത്തിന്റെ ഒരു രീതിയിൽ എനിക്ക്
0: അഭിപ്രായം. ജാനകി സോങ് ഏതാണ്?
1: ഞാൻ ഒരു സ്ഥലം തൂങ്കിരിച്ച്, അത് ഒരു തമിഴ് ഗാനമാണ്. ഞാനത് പാടാൻ ശ്രമിക്കാം.

0: നല്ലൊരു പാട്ടല്ലേ.
1: അതെ
0: ഏഹ് അതില് എനിക്ക് തോന്നുന്നു അതിന്റെ വിഷുല് രാധയൊക്കെയാണ്
1: അതെ അതെ
0: രാധ.
1: ശരിയാ.
0: പിന്നെ അതുപോലെ മോഹൻ എന്ന് പറഞ്ഞ ഒരു നടൻ ഒക്കെയാണ്. മെല്ല തിരന്തത് കഥവ് ആ സിനിമയിലെ ഗാനമാണ്. എം എസ് വിശ്വനാഥൻ സംഗീതം ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. നമ്മുടെ പഴയ കാലത്തേക്ക് 80സിലൊക്കെ സിനിമയല്ലേ ഇതൊക്കെ. അപ്പൊ ആ ഒരു കാലത്തേക്ക് പണ്ടത്തെ തമിഴ് സോങ്സ് നമ്മളെ മനസ്സിലേക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു ടൈമിലുള്ള തമിഴ് സോങ്സ് നമുക്ക് നന്നായിട്ട് ഓർമ്മ വരും. അപ്പൊ ആ പാട്ട് കേൾക്കാം.

0: അടുത്ത പാട്ടിലേക്ക്.
1: അടുത്ത പാട്ട് ഞാന് പല വേദികളിലും പാടിയിട്ടുള്ളതാണ്. പ്രത്യേകം എന്റെ അമ്മയ്ക്ക് ഈ പാട്ട് ഞാൻ പാടുന്നത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോ അതുകൊണ്ട് ആ പാട്ടാണ് ഞാൻ ഇപ്പോ ഇവിടെ പാടാൻ ആഗ്രഹിക്കുന്നത്.

നഷ്ട ബാല്യത്തെയും ഗൃഹാതുരതയെയും ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു പാട്ടല്ലേ. നമ്മള് ഇപ്പോഴത്തെ പാട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരുപാട് കൊല്ലമായി, പക്ഷെ നമ്മുടെ മനസ്സിലൊരു പുതിയ പാട്ടിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇതൊക്കെ വെക്കുന്നത്. മുരുകൻ കാട്ടാക്കട വരികൾ എഴുതി എം ജി ശ്രീകുമാർ സംഗീതം കൊടുത്തിട്ടുള്ള ഒരു പാട്ടാണ്.

0: ഹസ്ബൻഡിന്റെ വീട് എവിടെയാണ്?
1: നാട്ടില് ട്രിവാൻഡ്രം ആണ്, പക്ഷെ അവര് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മുംബൈ ആണ്. കുറെ കാലം മുന്നേ തന്നെ അങ്ങോട്ട് പോയി അവിടെ ഷിഫ്റ്റായി, അവിടെ സെറ്റിലാണ് അവർ.
0: അടുത്ത ഗാനം,
1: അടുത്ത ഇഷ്ടഗാനവും ഒരു ഭക്തിഗാനമാണ്. ഇതും ഈ പാട്ട് എനിക്ക് ആദ്യമായി പരിചയപ്പെടുത്തി തന്നത് എന്റെ മദർ ഇൻ ലോ ആണ്. മദർ ഇൻ ലോ നമ്മൾ കല്യാണം ആലോചിച്ചു വെച്ചപ്പോ ഈ പാട്ടൊന്ന് പാടാമോ എന്ന് എന്നോട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ട് വന്നിട്ടുള്ള കാര്യം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അങ്ങനെ

കൃഷ്ണരാഗം എന്ന ആൽബത്തിലൊരു പാട്ടാണല്ലേ ഇത്. വരികള് വി കെ ഹരിനാരായണൻ, സംഗീതം കല്ലറ ഗോപൻ. ഒരു വളരെ എന്താ പറയാ, ജീവിതയാത്രയ്ക്ക് മറ്റൊരു ലക്ഷ്യമില്ല, ജന്മത്തിന്റെ അർത്ഥവും ഗതിയും അതിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഗുരുവായൂരപ്പ ഭക്തന്റെ അല്ലെങ്കിൽ ഭക്തയുടെ ഒക്കെ ഒരു മനോവിചാരാണ് ഈ പാട്ട്. ഇപ്പൊ പാട്ട് കേൾക്കാം.

0: അടുത്ത ഗാനം.
1: അടുത്ത ഇഷ്ടഗാനം ഓക്കെ കൺമണി എന്ന് പറയുന്ന സിനിമയിലെ എ ആർ റഹ്മാൻ സാറിന്റെ ഒരു ഗാനമാണ്. അതിലെ സ്വരം വരുന്ന പോർഷൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. അപ്പോ അത് ഞാൻ പാടാൻ ശ്രമിക്കാം.
2: ഗ മ ഗ മരി മ ഗരി സ നി രി സ പ മ ഗ മ ഗ രി സ നി രി സ ഗ മ സ നി സ ദ നി മ ദ ഗ മരി ഗ സ നി സ ദ നി സ നി സ മ ഗ നി സ പ മ ഗ

0: ഇതല്ലേ എ ആർ റഹ്മാന്റെ, നമുക്ക് എപ്പോഴും അറിയാം ഓരോ സിനിമയിലും അടിപൊളി ഗാനങ്ങൾ എന്ന് പറയും. പക്ഷെ ഇതുപോലത്തെ പാട്ടുകൾ കൂടുതൽ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് അത് പറയാൻ കഴിയില്ല അല്ലെ.
1: പിന്നെ എന്ത് ചെയ്താലും അതിലൊരു മാജിക് ഉണ്ടാവുമല്ലോ സാർ.
0: അടിപൊളിയാണെങ്കിൽ അങ്ങേയറ്റം അടിപൊളി, മെലഡി ആണെങ്കിൽ അങ്ങേയറ്റം മെലഡി.
1: പ്രത്യേകിച്ച് 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുമ്പം സാറിന്റെ പാട്ടുകൾ അതിപ്പോഴും അപ്പൊ അവശേഷിപ്പിച്ച ആ കൾട്ട് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്.
0: ഓക്കെ, കൺമണി അതുപോലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ടുപേര് ദുൽഖർ സൽമാനും നിത്യ മേനോനുമാണ് അതിലെ നായകനും.
1: അവര് വെറുതെ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോ അവര് നിറഞ്ഞു നിൽക്കുവായിരുന്നു
0: അല്ലേ. ഓക്കെ, അത് മണിരത്നത്തിന്റെ, നമുക്കറിയാം മണിരത്നത്തിന്റെ എല്ലാ ഫിലിമും. വീണ്ടും ഒരു മണിരത്നം കൂടുതൽ ഒരു
1: കംബാക്ക്
0: പോലത്തെ ഒരു ഫിലിമാണ്. അപ്പൊ അത് ഇന്നത്തെ നഗര ജീവിതത്തിലെ പ്രണയത്തെയും വിവാഹത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഓക്കെ കൺമണി, ഓ കാതൽ കൺമണി അല്ലേ.
1: അതിൽ പുതിയ കാലത്തെ എന്ന് മാത്രം പറഞ്ഞ പോലെ മാഡം, സിനിമയിലായാൽ പോലും പഴയ കാലത്തെ പ്രണയവും കൂടി
0: കാണിക്കുന്നുണ്ട് അല്ലെ. പ്രകാശ് രാജും അതും കാണിക്കുന്നുണ്ട്.
1: അതുകൊണ്ട് അപ്പൊ കോൺട്രാസ്റ്റ് മാറുന്ന, നമ്മള് നോർമലൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു സിനിമയും കൂടെയാണ്.
0: പാട്ട് കേൾക്കാം.

0: പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ആവണി വേണുഗോപാലിന്റെ ഇഷ്ടഗാനങ്ങൾ.
1: അടുത്ത പാട്ട് ഉയരെ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗാനമാണ്. വല്ലാത്തൊരു ഫീൽ ഉള്ള ഒരു ഗാനമാണത്. അപ്പം അത് പാടാൻ ശ്രമിക്കാം.

0: ഭാവം. നല്ലൊരു ഗാനം അല്ലേ. മഴയോ മഞ്ഞോ ഇളവയിലോ കാറ്റോ എന്തുമാകാം പ്രണയം അല്ലേ, അങ്ങനെ ഒരു പാട്ടാണിത്. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം. ഈ പാട്ടിന് നല്ല ഗാനം എന്നല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഈ പാട്ടിന് വേണ്ടി പറയുമ്പോ അത്രയും പ്രണയം എത്രയും തീവ്രമാവുമെങ്കിലും ആ തീവ്രതയുടെ അറ്റത്ത് എങ്ങനെയൊക്കെ അത് മാറാന്നുള്ളതാണല്ലോ ഈ സിനിമയിലുള്ള കോൺസെപ്റ്റ്.
0: നമുക്കൊരു പേടിയാവും അല്ലേ പ്രണയം എന്ന് പറയുമ്പോ, ഇതിന്റെ പുറകിൽ ഒരു ചതിയുണ്ടോ?
1: അതെ, ഈ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് പ്രണയഗാനമാണെന്ന് അറിയാം, പക്ഷെ ഒരു മേഡം പറഞ്ഞ പോലെ ഒരു ടെൻഷൻ നമുക്കിത്
0: കേൾക്കുമ്പോൾ.
1: അപ്പം പ്രണയഗാനമാണ്, പ്രണയത്തിന്റെ രീതിയിൽ മാത്രം ആസ്വദിക്കാതെ അതിന് വേറെയും ഇമോഷൻസ് വരുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാനൊരു ആസ്വാദക എന്ന നിലയിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഇഷ്ടഗാനമായി മാറാൻ.
0: നമ്മൾ ആ പേടിയോടെയാണ് ഈ പാട്ട് കേൾക്കുന്നെങ്കിലും കൂടി ആ പാട്ടിനെ ഇഷ്ടപ്പെടാതിരിക്കാനും
1: പറ്റില്ല.
0: മനോഹരമായ ഒരു,
1: പ്രത്യേകിച്ച് അത് പാടിയ രണ്ട് ഗായകരും അതിന് കൊടുത്ത ഫീലും അത് വളരെ ആകർഷിച്ച ഒരു പാട്ടും കൂടിയാണ് ഇത്.

0: അടുത്ത ഗാനം നമുക്ക് ഭാഷ ഒന്ന് മാറ്റിപ്പിടിക്കാം,
1: തമിഴും
0: മലയാളമായി. ഇനിയിപ്പോ ഏതായാലും ഒരു ഹിന്ദി ഗാനം കൂടെ ലിസ്റ്റില് പെടുത്താം. പിന്നെ ഇതും ഒരു പഴയ പാട്ടാണ്, പക്ഷേ ഈ ഗാനത്തിന് പഴക്കമില്ല, എപ്പോഴും ഫ്രഷായി നിൽക്കുന്ന ട്യൂണും സോങ്ങുമാണ്. ലതാജിയുടെ പാട്ടാണ്, അത് പാടാൻ ശ്രമിക്കാം.

0: ലതാജിയുടെ ഗാനങ്ങളില്. അപ്പൊ ഇത് കമ്പോസ് ചെയ്തത് മദൻ മോഹനാണ്. അപ്പോ മദൻ മോഹനോട് ഒരിക്കലും നൌഷാദ് പറഞ്ഞു, അത്രേ എന്റെ എല്ലാ പാട്ടുകളും ഞാൻ തരാം, ഈ ആപ്കി നസറോനെ സംശയം തരുമോ, ആ ഒറ്റൊരു പാട്ട് മതി എന്റെ എല്ലാ പാട്ടിനും പകരം വെക്കാന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത്രയും മനോഹരമായ
1: ഇതുപോലത്തെ ഗാനങ്ങളില് പാടിയതാണോ, വരികളാണോ, അല്ല സംഗീതം കൊടുത്തതാണോ ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റാത്ത ഒരു കംപ്ലീറ്റ് ബാലൻസ് ഉള്ള പാട്ടാണ്. ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയൽ പോലത്തെ പാട്ടുകളാണ് മാഡം. അത് ഇനിയത്തെ കാലത്തായാലും മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്നവരും ഫ്രണ്ട്സ് പോലെയൊക്കെ പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെ ഉണ്ട്.
0: പുതിയ ഗാനങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷേ അവർക്ക് എന്തോ ഇത് ഏത് കാലത്തും ഉള്ളവർക്കും പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നവർ, പാട്ട് കമ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ സ്റ്റഡി മെറ്റീരിയൽ
1: ഒരുപാട് പഠിക്കാൻ പറ്റും. ഒരു ചെറിയ കോമ്പോസിഷൻ ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. എന്താ ഡെപ്ത്, ഒരു വാക്കിന് എങ്ങനെ സംഗീതം കൊടുക്കണം, ആ സംഗീതത്തിന് പറ്റി ഏത് ലിറിക്സ് അവിടെ വേണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പഠിക്കാൻ പറ്റുന്ന ഗാനങ്ങളാണ്.
0: കേൾക്കാം നമുക്കത്.

അടുത്ത ഇഷ്ടഗാനം ഒരു തമിഴ് ഗാനമാണ്. ഇതും ഒരു പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഞാൻ പലപ്പോഴായി പാടിയിട്ടുള്ള ഒരു ഗാനം ആയതുകൊണ്ട് പാടാൻ പരിചയം കൂടുതലുള്ള ഒരു പാട്ടെന്ന് പറയാം. അപ്പൊ അതും ഒന്ന് പാടാൻ ശ്രമിക്കാം.

0: മലർകളെ.
1: ലവ് ബേർഡ്സ് സിനിമയിലെ ഗാനമാണ് നേരത്തെ പറഞ്ഞതുപോലെ എ ആർ റഹ്മാന്റെ നല്ലൊരു മെലഡി അല്ലേ. ഇതൊരു ഡ്യുവറ്റ് സോങ് അല്ലേ? അപ്പൊ കൂടെ ആരാ പാടുന്നത്, അതോ സോളോ ആയിട്ട് പാടുകയാണ്?
2: സോളോ ആയിട്ട് പാടുന്നത് ഞാന്. സത്യം പറഞ്ഞാൽ ഞാൻ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ആയപ്പം അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ധാരണയില്ലല്ലോ തമിഴ് ഏതാ മലയാളം ഏതാ. അപ്പം അവിടെ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോ അവിടെ അസിസ്റ്റന്റ് കുട്ടികളായാലും ഒക്കെ ഇങ്ങനെ വരുമ്പോ ചോദിക്കും അവരിങ്ങനെ പാടുന്ന അറിയുമ്പം. അപ്പം ഇത് കേൾക്കുമ്പോ അവർ പറയും ആ മലയാളം സോങ് ബോത്ത് അച്ഛാഹേ അങ്ങനെയൊക്കെ പറയും. ഞാൻ പറയും ഇത് മലയാളം അല്ല ഇത് തമിഴാണ് എന്നൊക്കെ. സോളോ ആയിട്ട് അങ്ങനെ പാട്ട് ചോദിക്കുന്നവർക്ക് എന്തെങ്കിലും പാടുമോ ചോദിക്കുമ്പോൾ പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. പിന്നെ അത്രയും റിച്ച് ആണല്ലോ ആ കോമ്പസിഷൻ. പിന്നെ അതല്ലാണ്ട് വേദിയിലും പാടിയിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ കോളേജിലൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഈ ലവ് ബേർഡ്സ് ഒക്കെ ഇപ്പോഴും ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ പാട്ടിനെ കൊണ്ടാണ്. ഇത് അത്രയധികം ഓർമ്മിക്കപ്പെടുന്ന സിനിമയൊക്കെ
2: അത് നേരത്തെ പറഞ്ഞ പോലെ എ ആർ റഹ്മാൻ സാറിന്റെ മാജിക് അതിനകത്തുണ്ടാവുമല്ലോ.
1: അപ്പൊ അത് എ ആർ റഹ്മാന്റെ, ഹരിഹരന്റെ, ചിത്രയുടെ, വൈരമുത്തുവിന്റെ ഒക്കെ ഏറ്റവും നല്ല ഗാനങ്ങളിൽ ഒരു ഗാനമായിട്ട് നമുക്ക് ഈ പാട്ടിന് പറയാൻ പറ്റും അല്ലേ?

0: ഞാൻ പ്രൊഫഷണൽ ഒരു ഗായികയൊന്നുമല്ല, എന്നാലും പാടാൻ ആര് ചോദിച്ചാലും സ്വിച്ച് ഇട്ട പോലെ പാടാൻ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്നെ ചിലർ റേഡിയോ എന്നൊക്കെ വിളിക്കലുണ്ട്. ഏത് ഇങ്ങനെ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇങ്ങനെ മലയാളം വേണോ ഹിന്ദി വേണോ ഇംഗ്ലീഷ് വേണോ ചോദിക്കുന്ന പോലെ. അപ്പൊ ആര് ചോദിച്ചാലും എനിക്ക് പാടാൻ ഒരു മടിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാടിക്കൊടുക്കാം. എന്റെ അച്ഛനോ അമ്മയൊക്കെ ഇപ്പൊ റിട്ടയർ ആയതിനു ശേഷം അവർ ഒരുപാട് ഇതുപോലെ പാട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ബന്ധുക്കൾക്കൊക്കെ പാടാം ഒരു ദിവസം. ആ ദിവസത്തിൽ എന്നോട് പാടാൻ പറഞ്ഞപ്പോ ഒരു ഗാനം പാടിയിരുന്നു. അപ്പം ആ ഗാനം അയച്ചു കൊടുത്തപ്പോ പരിചയമുള്ള ഒരു അങ്കിളാണ്, അവര് ലിറിക്സ് എഴുതും. അവര് പിന്നെ ഭക്തിഗാനങ്ങൾക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് മോഹനൻ ഉദിനൂർ എന്ന് പറയും. അപ്പൊ ആ അങ്കിള് ഒരു ഗാനം എഴുതിയിട്ട് ഇത് പാടാമോ എന്ന് ചോദിച്ച് അങ്ങനെ എന്താ പറയാ ഞാൻ തന്നെ പാടിയായി ഈ ഗാനം. അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒ.കെ. രവിശങ്കർ സാറാണ്.
1: രവിശങ്കർ.
0: അപ്പൊ സാറിനെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫോണിൽ കൂടെയാണ് ട്യൂണൊക്കെ പഠിച്ചത്. അങ്ങനെ സാറും ഉദിനൂർ മോഹനൻ അങ്കിളും അച്ഛനും അമ്മയും എല്ലാരും അനുഗ്രഹിച്ച് അങ്ങനെ ഒരു പാട്ട് പാടാൻ, ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് ഒരു പാട്ട് പാടാൻ പറ്റി.
1: അങ്ങനെ ഒ.കെ. രവിശങ്കറിന്റെ ഒരുപാട് നല്ല ഭക്തി ഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ്, എന്റെ SSLC ക്ലാസ്മേറ്റും കൂടിയാണ്.
0: കോയിൻസിഡൻസ് ആയി
1: അങ്ങനെ അങ്ങനെ ഈ ഒരു ഗാനം ഒ.കെ. രവിശങ്കറിന്റെ, അതുപോലെ മോഹനൻ ഉദിനൂറിന്റെ ഒരു ഗാനം ആവണിയുടെ ശബ്ദത്തിൽ തന്നെ കുറച്ചൊന്ന് കേൾക്കാം.

0: ഏത് സ്കൂളിലേക്കാണ് പഠിച്ചത്? ഏത് ഡെന്റൽ കോളേജിലാണ് പഠിച്ചത്?
1: ഞാൻ ഫസ്റ്റ് ടു ഫോർത്ത് പഠിച്ചത് ഇവിടെ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതിനുശേഷം ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിച്ചത് സെന്റ് ട്രിസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ കോളേജ് എൻ്റെ കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിലാണ് ഞാൻ ബി ഡി എസ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്.
0: പ്ലസ് ടു
1: പ്ലസ് ടു പ്ലസ് വൺ പഠിച്ചത് തൃശ്ശൂരാണ് പഠിച്ചത്. അത് സെന്റ് ക്ലേസ് എന്ന് പറഞ്ഞ സ്കൂളിൽ.
0: അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന്
1: വേണ്ടിയിട്ടും കൂടി പോയതാണ്. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും എല്ലാം നമ്മളെ ഒരു കലാകാരി എന്നുള്ള നിലയിൽ നമ്മൾ വളർത്തിയതൊക്കെ സ്കൂളും യുവജനോത്സവങ്ങളും ഒക്കെയാണ്. അത്
0: അതിലൊക്കെ ഏതൊക്കെ ഇനങ്ങളിലാണ് അവണി മത്സരിച്ചുകൊണ്ടിരുന്നത്?
1: സംഗീതത്തിന്റെ രീതിയിൽ ഗ്രൂപ്പ് ഐറ്റംസിനായാലും സോളോ ഐറ്റംസിനായാലും റെസിറ്റേഷൻ, മാപ്പിളപ്പാട്ട്, കഥകളി സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക്, അങ്ങനെ എല്ലാതും ഞാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂള് എസ്പെഷ്യലി സെന്റ് ട്രീസസ് സ്കൂള് യുവജനോത്സവത്തിന്റെ കാര്യത്തിൽ മേഡത്തിന് അറിയായിരിക്കും ചെയ്യാത്ത ഇനങ്ങളില്ലെന്ന് പറയാം. മാർഗംകളി, തിരുവാതിര, ബാൻഡ് മേളം, ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഐറ്റംസ്, കഥകളി ഒക്കെ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ വരെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന്. പിന്നെ സ്കൂളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാപരമായിട്ട് എന്തെങ്കിലും ഒരു റിമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഏറ്റവും ഒരു
0: അടിത്തറയിടുന്നത്
1: സ്കൂൾ തന്നെയാണ്. ഇത് പിന്നീട് നമ്മളെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്നും നമുക്ക് അന്ന് അറിയില്ല. അന്ന് ജസ്റ്റ് അതൊരു ഇവന്റ് പഠിക്കുക, പെർഫോം ചെയ്യുക, അത് മാത്രമാണ്. ഇന്നാണ് അതിന്റെ പിന്നിൽ എന്തൊക്കെ പ്രിപ്പറേഷൻ, ഓരോ കാര്യം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നോക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഈ യുവജനോത്സവത്തിനൊക്കെ പോയതിന്റെ കുറെ കാര്യങ്ങൾ ആ പ്രിപ്പറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഫിയർ ഒഴിവാക്കി തന്നതും അങ്ങനത്തെ കുറെ ഗുണങ്ങൾ യുവജനോത്സവങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അടുത്ത ഗാനം ഒരു പാട്ടായിട്ടല്ല മാഡം ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കുള്ള ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഒരു ലെസൺ, എത്ര തന്നെ ആയാലും ജീവിതം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ഒരു പാട്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് കൂടിയാണത്. അതാണ് ഞാൻ അടുത്തതായി പാടാൻ ആഗ്രഹിക്കുന്നത്.

0: കൽഹോ നഹോ എന്ന സിനിമയിലെ ഗാനം അല്ലേ. അപ്പൊ അതില് ഈ നിമിഷം ഇവിടെയുള്ളതെല്ലാം ആസ്വദിച്ച് ജീവിക്കുക, കാരണം നാളെ ഒരു പക്ഷേ നാം ഇവിടെ ഉണ്ടായി എന്ന് വരില്ല. ഇതാണ് അതിന്റെ.
1: മാത്രല്ല, എത്ര ദുഃഖം ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ജീവിതം തരണം ചെയ്യാൻ ഇങ്ങനെയൊക്കെ സംഗീതം
0: ചില പാട്ടുകൾക്ക് കഴിയും.
1: നമ്മൾ പലതിനെയും ആശ്രയിക്കുമല്ലോ. ഇപ്പം എന്നെ പോലെയുള്ള ആള് സംഗീതത്തെ ആശ്രയിക്കും. അപ്പം ചില ഇതിൽ അപ്പം മ്യൂസിക്കും ലിറിക്സും ഒക്കെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ജീവിതം എന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരു സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നു. അതാണ് ആ പാട്ടിലെ ട്യൂണും അതുപോലെ വളരെ സിമ്പിളാണ്.

0: ആകാശവാണിയിൽ ആദ്യമായിട്ടാണോ ആവണി വരുന്നത്?
1: അല്ല, ഇവിടെ വന്നപ്പോഴും ഞാൻ അത് ആലോചിക്കുന്നത്, പരിചയമുള്ള ഒരു സ്ഥലത്ത് എത്തിയ പോലെ. ഞാൻ ആദ്യമായിട്ട് വന്നത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എന്റെ നെയ്ബർ ഇവിടെ പുഷ്പ എന്ന് പറഞ്ഞിട്ട്, അവര് ഇവിടെ ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് ഒരു ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേന്റെ അന്ന് ഒരു പ്രോഗ്രാം, എന്ത് പ്രോഗ്രാം ആയിരുന്നു എന്ന് ഓർമ്മയില്ല ഇപ്പം. പക്ഷെ ഞാൻ സോളോ ആയിട്ടാണ് അവതരിപ്പിച്ചത്. അത് അതുപോലെ ചോദിച്ചിട്ട് കൂടെ പാട്ടും പാടുന്ന നാടൻ പാട്ടൊക്കെ പാടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ആകാശവാണിയിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു റെമ്യൂണറേഷൻ കിട്ടുന്നത്. പിന്നീട് ഞാൻ ഇവിടെ കാവ്യാഞ്ജലി പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ആകാശവാണി പറയാനാണെങ്കിൽ അച്ഛനും അമ്മയും ദിവസവും തുടങ്ങുന്ന തന്നെ ആകാശവാണിയിലും അവസാനിക്കുന്നതും ആകാശവാണിയിലാണ്. അപ്പം ഇവിടുത്തെ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും ഇപ്പൊ ഇവിടെ വരുമ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് അവരെ പരിചയമുള്ള പോലെ ഫീൽ ചെയ്യുക, ഇങ്ങനെ കേട്ടു പരിചയമുള്ള ശബ്ദങ്ങളല്ലേ.

0: ഗോപാൽ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം രതീഷ് പി കെ, ശ്രീജിത്ത് പാലയാട്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295607.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആകാശവാണി കണ്ണൂർ.
11: FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13-ാം ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് എറണാകുളം കലൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയർ ആയാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. അസമിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 98 ഉയർന്നു. 13 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്ത്

അടുത്ത പരിപാടി. നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവന മാർഗമാക്കിയ സിമി ജെ പിയുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി സിമിയാണ്. കസേര വരിച്ചിലാണ് ചെയ്യുന്നത് അല്ലേ?
2: അതെ.
1: സ്വദേശം എവിടെയാണ്?
2: സ്വദേശം ആറ്റിങ്ങൽ. വിവാഹം ചെയ്തുകൊണ്ട് വന്നത് പെരുക്കട.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചതൊക്കെ സാധാ സ്കൂളിലാണ്. 1-7 ടൗൺ യു പി എസ് ആറ്റിങ്ങല്, 8-10 ഗേൾസില്, +1+2 ബോയ്സില്. കോളേജ് വർക്കല എസ് എൻ കോളേജ്.
1: ഏതാ ഡിഗ്രി ഒക്കെ ചെയ്തത്?
2: ഡിഗ്രി ഞാൻ ബികോം വിത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കാഴ്ച നഷ്ടപ്പെടേണ്ടത്. ഒരു 6 അതുവരെ പോയിട്ടുള്ളു.
1: കാഴ്ചക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടായത്? അങ്ങനെ
2: വേറൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എനിക്ക് പനി വന്ന് ഇങ്ങനെ ഗുളിക കഴിച്ചു. ആകെ ഒരു ക്ഷീണവും ആവശ്യതയും ഒക്കെ ആയിരുന്നു. അപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടേയിരുന്നു, 2
1: സാധാ ഒരു കാര്യമാണെന്ന് വിചാരിച്ചാണല്ലോ?
2: അതെ, സാധാ. അപ്പൊ ഉച്ച സമയമായിരുന്നു, പനി ആയതുകൊണ്ട് പോയില്ല പഠിക്കാനായിട്ട്. വീട്ടിൽ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അകത്തിരിക്കാനായിട്ട് വയ്യ, ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞാൻ മൂടിപ്പതിച്ച് പുറത്തിരുന്നു. അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ചിടുന്നു. ഹസ്സാൻ അവര് വിളിച്ചപ്പോ അവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പോലും എനിക്ക് കാണാൻ
1: പറ്റുന്നില്ല.
2: അങ്ങനെ എന്റെ ചേച്ചിയെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സാരമില്ല, അത് പനിയുടെ ഇതായിരിക്കും, അല്ല വേറെ ഒരു കുഴപ്പമില്ല എന്ന് എന്റെ ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു. തീരെ ഒട്ടും വയ്യാതെയായി. പിന്നെ വീട്ടിൽ കിടന്നു, പിച്ചും പെയും പറിച്ചു തുടങ്ങി. പിന്നെ പരസ്പര ബന്ധമില്ലാതെ ആൾക്കാരെ ചീത്ത വിളിക്കാനും
1: വയ്യാഴിക
2: കൂടിയിട്ട് ആൾക്കാരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ കണ്ണ് അങ്ങനെ പെട്ടെന്ന് താനെ അങ്ങ് അടഞ്ഞുപോയി. കണ്ണ് രണ്ടും തുറക്കാൻ വയ്യാത്ത രീതിയിൽ ആരോ പറഞ്ഞു, കൊഞ്ചറവിള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുപോയമ്മ. അവിടെ കൊണ്ട് ചെന്നപ്പോൾ ഇത്രയും സീരിയസ് ആയതുകൊണ്ട് അവർ പറഞ്ഞു, അവിടെ എടുക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, രക്ഷപ്പെടില്ല, മരിച്ചു പോകും എന്ന് പറഞ്ഞു. അവസ്ഥയിലായിരുന്നു. അത്രയും കൂടിപ്പോയി. എന്റെ വലിയമ്മയുടെ മക്കളോടാണ് പറഞ്ഞത്, സഹോദരന്മാരോട് പറഞ്ഞത്, രക്ഷപ്പെടില്ല, 3 നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പറഞ്ഞില്ല. എന്നിട്ട് തന്നെ ഡോക്ടറുടെ ഓപ്ഷൻ വെച്ചിരുന്നു, 110,000 ഒരു ഇഞ്ചക്ഷൻ. അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം ആവാം, രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ബിപിൽ കാർഡാണെങ്കിൽ ഫ്രീ ആയിട്ട്
1: ചെയ്യാൻ
2: പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ബിപിൽ കാർഡാണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ഛൻ എടുത്തോണ്ട് വന്ന് കൊടുത്തു. അങ്ങനെ അവർ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു. പക്ഷെ അതിലൂടെ ബെറ്ററായി വന്നു,
1: വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റിയല്ലേ.
2: അതെ, അത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നതെന്ന് തന്നെ പറയാം.
1: അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോവാനൊക്കെ?
2: പഠിക്കാൻ പോകും. പിന്നെ എനിക്ക് ബ്ലൈൻഡുകളുമായിട്ട് ഒരു ബന്ധമില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നോ ഉള്ളൊരു പരിചയം പോലും എനിക്കില്ല, അറിവില്ല. കാഴ്ച നഷ്ടപ്പെട്ട് 6 കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ എന്നെ പറഞ്ഞു, കണ്ണാശുപത്രിയിലെ റീന മാഡം, ആ മാഡത്തോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് എനിക്കുള്ളത്. ആ മാഡമാണ് പറഞ്ഞത്, ബ്ലാമോഡ് ഒരു NAB എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, ഇയാൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവിടെ പോയി എന്തെങ്കിലും പഠിച്ചാൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കമ്പ്യൂട്ടർ പഠിക്കാനായി ശ്രമിച്ചു. ഞാൻ കമ്പ്യൂട്ടർ ഇനി മുമ്പേ സാധാ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്, ബ്ലൈൻഡുമായിട്ടുള്ള കമ്പ്യൂട്ടർ ഞാൻ അന്നാണ് ആദ്യമായിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തൊഴിൽ പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നി. അങ്ങനെയാണ് കസേര വരയാൻ പഠിച്ചത്.
1: കസേര വരച്ചിൽ ആ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി?
2: അതൊരു 10-12
1: എങ്ങനെയാണ്? ഓരോ ഓഫീസിൽ പോവോ, കടയിലാണോ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
2: നമ്മളുടെ ഗൈബി ഓഫീസിലേക്ക് ഓഫീസിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെയാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: നിലവിൽ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. സന്തോഷമായിട്ട്.
1: കസേര വരിച്ചില്ലെന്ന് പറയുമ്പോൾ പഠിച്ചെടുക്കാനും അത്ര
2: പ്രയാസമാണ്,
1: എളുപ്പമല്ലല്ലോ.
2: അല്ല.
1: അപ്പൊ അത് പഠിപ്പിച്ചതെന്ന് ആരാ?
2: പഠിപ്പിച്ചെന്ന് സജു എന്ന് പറയുന്ന ഒരു അണ്ണാണ്. ആ അണ്ണോട് ഈ അവസരത്തിൽ നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഈ കാഴ്ച നഷ്ടപ്പെട്ട് എനിക്ക് ഇറങ്ങി നടക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ച ഒരു വിജയ എന്ന് പറഞ്ഞ ചേച്ചി, ഒരു ആനി ടീച്ചർ, അവിടെ NAB ഒരു ടീച്ചർ,
1: ടീച്ചർ,
2: ആ ടീച്ചറാണ് എനിക്ക് മൊബിലിറ്റി ട്രെയിനിങ് തന്നത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് പരിചയപ്പെടാനും ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടെന്ന് അവരിലൂടെയാണ് ഞാൻ
1: മനസ്സിലാക്കിയത്. ഈ മൊബിലിറ്റി ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് NAB വന്നിട്ടാണോ അങ്ങനെ?
2: ആ NAB വന്നിട്ടാണ് പഠിച്ചത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 6 വരെ എന്റെ വീട്ടിനുള്ളിലായിരുന്നു പുറത്ത് വല്ലപ്പുഴ കൂടിയാണ് ഇറങ്ങുന്നത്, അതും ആശുപത്രിയിൽ പോകാൻ വേണ്ടി മാത്രം. എനിക്ക് പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. ഈശ്വരാ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എൻ്റെ അമ്മ പഠിക്കേണ്ട, എന്തെങ്കിലും നടക്കും പറ്റും എന്ന് എൻ്റെ അമ്മ ആശ്വസിപ്പിക്കുക. ഇപ്പൊ പക്ഷേ എനിക്കത് ഒറ്റയ്ക്ക് പോവാനും വരാനും എല്ലാത്തിനും പറ്റും, ദൈവ അനുഗ്രഹം.
1: അതല്ല, ഇപ്പോ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എല്ലാ ലെവൽ ജോലിയിലും ഉള്ളവരുണ്ട്. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ജോലിയോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ ഇല്ലാന്ന് പ്രൂവ് ചെയ്ത് ഈ നേർവഴി പരിപാടിയിൽ തന്നെ പലപ്പോഴും വരുന്നവര് എല്ലാ മേഖലകളിലും, ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പെയിന്റിംഗ് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെ കുട്ടികളെ എടുത്തു നോക്കിയാൽ ഫുൾ A+ കിട്ടിയവരുണ്ട്, കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടു കൂടി വായിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പൊ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേച്ചിക്ക് പഠിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ട്.
2: വിവാഹം ചെയ്തുകൊണ്ട് വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പഠിക്കാൻ TTC വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ജീവിതവും ഈ പഠിത്തവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ചതുപോലെ പഠിച്ചെടുക്കാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. മറ്റു നമ്മൾ നോട്ട്സ് പറഞ്ഞാൽ നമ്മൾ എഴുതാനും വായിക്കാനും ബോർഡിൽ നോക്കാനൊക്കെ പറ്റുമല്ലോ, പക്ഷെ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് അത് പറ്റില്ല. അത് എന്നെ കൊണ്ട് എന്തോ
1: ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാള് സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പറ്റും, നമുക്ക് മനസ്സിലായ ഒരു ആഗ്രഹം മാത്രം മതി എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ, അതിപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാനൊരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ TTC പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പോവാം. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ പഠനം അങ്ങനെ ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു വിഷമോ ആയിട്ട് വിചാരിക്കേണ്ടാന്ന് തോന്നുന്നു. എല്ലാത്തിനും ഇപ്പോൾ സാഹചര്യങ്ങൾ ഒരുപാട് ബെറ്ററായി വരികയാണല്ലോ. പണ്ട് ഒരാളുടെ സഹായം വേണം ഇത് വായിച്ചു തരാനോ അങ്ങനെ, ഇന്നത് വേണ്ടല്ലോ. സ്ക്രീൻ റീഡർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാം അതിൽ എനേബിൾഡ് ആയിട്ടാണ് വരുന്നത്. വെബ്സൈറ്റുകൾ പോലും അങ്ങനെയല്ലേ വരുന്നത്, ആപ്ലിക്കേഷനെ നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളിലെല്ലാം മിക്കവാറും സ്ക്രീൻ റീഡർ വെച്ച് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായാലും ശ്രമിച്ചു നോക്കണം അല്ലേ, കുറച്ച് ഉത്സാഹത്തോടെ ശ്രമിച്ചു നോക്കണ്ടേ.
2: ശ്രമിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ, ഇപ്പൊ കൂടുതലും വിവാഹ ജീവിതത്തിലായി പോയി.
1: പാർട്ട് മാത്രാണല്ലോ,
2: പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള
1: പറ്റും, എല്ലാം ഒരു ജീവിതയാത്രയിലെ ഒരു ഭാഗം മാത്രാണല്ലോ. അപ്പൊ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്
2: വിവാഹം കഴിഞ്ഞവരും പഠിക്കുന്നുണ്ട്,
1: പഠിക്കുന്നുണ്ട്
2: ഒരുപാട് പരിപാടി.
1: അപ്പൊ ആഗ്രഹം മാത്രം മതി, അതിന് സമയം കണ്ടെത്തണം, എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഇതാവണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡും കസേര വരച്ചില്ല, ഈ എന്നെബിൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്നാണ് അദ്ദേഹത്തെയും
1: പരിചയപ്പെടുന്നത്. പലരും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആലോചിക്കാം അല്ലെ. ഇപ്പൊ രണ്ടുപേർക്കും അറിയാലോ കസേര വരച്ചില് പല പല സാധനങ്ങൾ ഉണ്ടാക്കാനോ അതിനുള്ള സഹായം സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ ഒക്കെ കിട്ടുവാണെങ്കിൽ കുഞ്ഞു കസേരകള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഈ വരച്ചിലറിയാമെങ്കിൽ അത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ പല സാധനങ്ങള്. അതിനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും?
2: കസേരയിൽ പല ഡിസൈൻ വർക്കുകളുണ്ട്, പക്ഷെ എനിക്ക് ഒറ്റ ഡിസൈൻ മാത്രമേ അറിയാവൂ.
1: അതൊക്കെ മാറ്റി പിടിക്കണം.
2: ഞാൻ ഈ കസേര എന്നെ പഠിക്കാൻ ശ്രമിച്ചതാണ്, ശ്രമിച്ചിട്ട് മാറ്റി വെച്ചതാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ വേണ്ട ഒന്നും കൂടെ പഠിക്കും, കാരണം എന്നും എനിക്ക് എന്റെ അച്ഛനും അമ്മയും ചെലവിന് തരുമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പഠിച്ചെടുക്കാം, അവരുടെ സഹായം ഇല്ലാതെ എനിക്കൊരു വരുമാനം വേണമല്ലോ, അങ്ങനെ മനസ്സ് വിചാരിച്ച് പഠിച്ചപ്പോ പഠിച്ചു.
1: അത് തന്നെ, അതല്ല പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇത് പറ്റത്തില്ലവോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്കത് ഏറ്റവും അത്യാവശ്യമോ അല്ലെങ്കിൽ വേറെ ഒരു വഴിയോ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആരാണെങ്കിലും പഠിക്കും, ആ ചേച്ചിയാണെങ്കിലും പഠിക്കും, ഞാനാണെങ്കിലും പഠിക്കും.
2: ഇപ്പൊ എന്റെ അച്ഛനും ഇല്ല അമ്മയില്ല, അതുകൊണ്ട് എന്താ എനിക്ക് സ്വയം കാലില് നിൽക്കാനുള്ള ഒരു വഴി കാണിച്ചിട്ടുണ്ട്.
1: പറഞ്ഞല്ലോ ഒരു ഡിസൈനെ പഠിച്ചിട്ടുള്ളൂ, അത് ആ ഒരു സാഹചര്യത്തിൽ പഠിച്ചു. ഒരു ഡിസൈനെ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ മാർക്കറ്റ് മാറുന്നു, ജോലിയുടെ സാധ്യതകൾ മാറുന്നു, എല്ലാം മാറുന്നതിനനുസരിച്ച് കുറച്ച് ഡിസൈൻസ് ഒക്കെ മാറി മാറി പരീക്ഷിക്കാനൊക്കെ പഠിക്കണം. അതും പറ്റും,
2: ശ്രമിച്ചാൽ പറ്റും.
1: ശ്രമിച്ചാൽ പറ്റും, ശ്രമിക്കുന്നതിന് എന്താണ് തടസ്സം, അതാണല്ലോ ചോദ്യം.
2: തടസ്സമൊന്നുമില്ല, നമ്മൾ ശ്രമിക്കാറില്ല. ഇങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം
1: ഇങ്ങോട്ടോട്ടം 24 മണിക്കൂറിൽ എല്ലാവർക്കും

0: ഏകദേശം ഒരേ സമയം തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ എന്താണെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും ശ്രമിക്കൂലേ.
1: ശ്രമിക്കും ശ്രമിക്കും.
0: തീരെ മുങ്ങി അങ്ങ് മരിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പി കയറി പിടിക്കാൻ നോക്കും. അതുപോലൊക്കെ ഉള്ളു. അപ്പൊ എന്തായാലും ശ്രമിക്കുക. ശ്രമിച്ച് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ പുതിയ പുതിയ ഐഡിയ ആയിട്ട് പുതിയ പുതിയ ഡിസൈൻ ആയിട്ട് എല്ലാം പഠിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പൊ മോമോ ഈ പറഞ്ഞില്ലേ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ
1: ഉണ്ട്
0: ഇല്ലേ? അപ്പൊ ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, എന്നാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
1: ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കഴിച്ച് കഴിയുമ്പോൾ പഠിച്ച് ജോലി കിട്ടും.
0: ഉണ്ടായിരുന്നു എന്നല്ല,
1: ഉണ്ട്
0: ഉണ്ടായിരുന്നു എന്നല്ല, കാരണം വെച്ചാൽ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും ഇനിയും നമുക്കതെല്ലാം പറ്റും. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് എത്രയോ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് മാത്രം വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചോദിക്കുക. സംഘടനകളുണ്ടല്ലോ പഠിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറെ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചോണ്ടിരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം കുറച്ചു കാര്യം നമ്മൾ ട്രൈ ചെയ്യണം. വിഷമങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് കുറെ ആഗ്രഹങ്ങൾ കാണുമല്ലോ. അത് ഇനിയിപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല, എല്ലാം പറ്റും. മനസ്സ് മാത്രം മതി, എഫേർട്ട് ഇട്ട് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിചാരം മതി നമുക്ക് മുന്നോട്ട് പോവാൻ. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് നന്ദി. താങ്ക് യു സോ മച്ച്.
1: എനിക്ക് ഈ അവസരം തന്നതിനും താങ്ക്സ്.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ സിമി ജെ പിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി. നേർവഴി.
3: ആകാശവാണി കണ്ണൂർ.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
4: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
9: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
8: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
11: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
12: 20 കാറുകൾ,
11: 25 സ്കൂട്ടറുകൾ,
12: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
11: 100,000 രൂപ വീതം 100 പേർക്ക്
12: ബമ്പർ സമ്മാനമായി BMW കാർ,
11: അങ്ങനെ 30 കോടി രൂപയുടെ
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
13: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
4: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
14: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
16: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
17: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
9: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
8: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
18: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. വിദേശ സംഭാവന ഭേദഗതി ബില്ലിനെതിരെ അമേരിക്ക ഉന്നയിച്ച എതിർപ്പുകൾ ഇന്ത്യ തള്ളി. ഇന്ത്യയുടെ നിയമനിർമ്മാണ കാര്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ ഫണ്ടുകളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൽ US അടക്കം രാജ്യങ്ങൾ ഉൾപ്പെടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷാകാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഗൾഫ് മേഖലയിലെ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളുണ്ടെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ യാത്ര സാധ്യമാക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടതായും സിവിലിയൻ കപ്പലുകളുടെയും നാവികരെയും ആക്രമിക്കരുതെന്നും രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിലെ സംസ്ഥാന അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ചയും നടത്തും. ചടങ്ങിൽ NUC FDCയും നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം കൈമാറും. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി 13th ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഭോപ്പാലിൽ ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിക്കെത്തിയ വിദേശ പ്രതിനിധികൾ ഗോഹർമഹൽ, ഇക്ബാൽ മൈതാൻ, മോത്തി മസ്ജിദ് അടക്കം സാംസ്കാരിക സ്മാരകങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിലൂടെ നടത്തിയ യാത്ര അവിസ്മരണീയമായിരുന്നെന്ന് പ്രതിനിധികൾ സന്ദർശനത്തിനുശേഷം പ്രതികരിച്ചു. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85th ചരമവാർഷിക വേളയിൽ രാജ്യം ടാഗോറിനെ അനുസ്മരിക്കുന്നു. ബംഗാളി കലണ്ടർ പ്രകാരം 22nd ശ്രാവണ ദിവസമായ 1941 August 7 ടാഗോർ അന്തരിച്ചത്. രാജ്യത്ത് UPI സേവനം സൌജന്യമായി തുടരുമെന്ന് പേയ്മെന്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. ഇടപാട് നിരക്കുകൾ ഒന്നുമില്ലാതെ എല്ലാ ഇന്ത്യക്കാർക്കും തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താമെന്നും ചെറുകിട വ്യാപാരികളിൽ നിന്ന് ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് നിരക്കുകളൊന്നും ഈടാക്കില്ലെന്നും കൌൺസിൽ വ്യക്തമാക്കി. UPIയുടെ വിശ്വാസ്യത നിലനിർത്താൻ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും പേയ്മെന്റ്സ് കൌൺസിൽ അറിയിച്ചു. ബംഗളൂരു ബിഡദിയിൽ KSRTC ബസ് മറിഞ്ഞ ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ KSRTC ബസ്സാണ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത്. രാവിലെയായിരുന്നു അപകടം. പ്രമുഖ പണ്ഡിതനും കേരള ജംഇയ്യത്തുൽ ഉലമ ഉപദേശക സമിതി ചെയർമാനുമായ പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് മദീനി കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ്, KNM മർക്കസ് ഉദവ സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് എറണാകുളം കലൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണമേള സംഘടിപ്പിക്കുന്നത്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് മറ്റന്നാളു മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഓണം ഖാദി വിപണനമേള സംഘടിപ്പിക്കുന്നു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും കേരളത്തിലെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതിയുണ്ട്. ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ്, ബാങ്ക് ജീവനക്കാർ എന്നിവർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യം ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റും ലഭ്യമാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ രാജധാനി വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP സുനീർ MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ ലോകപ്രശസ്തമായ സ്ഥാപനമുണ്ടായിട്ടും സ്റ്റേഷന്റെ വരുമാനം വർദ്ധിച്ചിട്ടും 28 സ്റ്റേഷനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അപകടത്തിൽപ്പെട്ട് കാണാതായ ഗൌതം കൃഷ്ണയെ കണ്ടെത്തുന്നതിന് നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റ് കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സത്വര നടപടി വേണമെന്ന് രാജ്യരക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്നിവരോട് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു.

ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കാൻ റെയിൽവേ 112 സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ കൂടുതലും. കാർഷിക ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലേക്ക് ജലമൊഴുക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. തമിഴ്നാട് മന്ത്രി സി ടി ആർ നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്ക് ആവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. അസമിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 98 ഉയർന്നു. 13 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. 1,50,000-ലധികം ദുരിതബാധിതരുണ്ടെന്നാണ് കണക്ക്. ഏറ്റവും ഒടുവിൽ മരണം റിപ്പോർട്ട് ചെയ്തത് ചരൈദിയോ ജില്ലയിലാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മണ്ണിടിഞ്ഞ് യാത്ര നിരോധിച്ച മലപ്പുറം വേങ്ങര റൂട്ടിൽ എടൈപ്പാലം വഴി നിയന്ത്രണങ്ങളോടെ യാത്ര തുടരുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ വിനയ് ഗോയൽ അനുമതി നൽകി. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് തീരുമാനം. സ്ഥലത്ത് ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നതായി വിദഗ്ധ സംഘം കണ്ടെത്തി. ഓറഞ്ച് ജാഗ്രതാ ദിവസങ്ങളിൽ 24 മണിക്കൂറും യാത്ര നിരോധിക്കും. എന്നാൽ മറ്റ് ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ രാത്രി 7 വരെ യാത്രയ്ക്ക് അനുമതിയുണ്ട്. രാത്രി 7 മുതൽ രാവിലെ 6 വരെ യാത്ര നിരോധിക്കും. ഈ മാസം 14 വരെയാണ് നിയന്ത്രണം. കണ്ണൂർ ഇരിട്ടി താലൂക്കിലെ വയത്തൂർ കൊളിത്തട്ട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകി. ക്വാറി മൂലമുണ്ടാകുന്ന മലിനീകരണവും മറ്റ് അപകടാവസ്ഥയും സംബന്ധിച്ച് പ്രദേശവാസികളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചതിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഇരിട്ടി തഹസിൽദാർ നോട്ടീസ് നൽകിയത്. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരതളുപ്പിൽ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. ഇതേ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 10-ലേറെ വീടുകളിൽ വെള്ളം കയറി. സമീപത്തെ റോഡും തകർന്നു. കണ്ണൂർ ഉദയഗിരി താബൂർ താളിപ്പാറ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഓഗസ്റ്റ് 1 ഉരുൾപൊട്ടിയ ഭാഗത്ത് തന്നെയാണ് ഇന്നലെ ഉച്ചയോടെ വീണ്ടും ഉരുൾപൊട്ടിയത്. മുൻകരുതൽ നടപടിയായി സമീപവാസികളായ 4 കുടുംബങ്ങളിലെ 13 പേരെ ക്യാമ്പിലേക്ക് മാറ്റി. ദേശീയപാതയിൽ കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിൽ എടക്കാട് നടാലിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ കൂറ്റൻ മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ച് നീക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചു. മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ സമിതി കർമ്മ പദ്ധതി തയ്യാറാക്കി. മുഴുവൻ വാർഡുകളിലും ഓഗസ്റ്റ് 18 മുന്ന് ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ സി കെ കാസിം എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഫറൂഖ് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. ജൂൺ 11 മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ ICUവിൽ പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നയാളാണ് പൂർണ്ണ രോഗമുക്തനായി വീട്ടിലേക്ക് തിരിച്ചത്. ഈ വർഷം ജൂൺ 10 രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മുഖം ടൗൺ നവീകരണ 2ാംഘട്ട പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികമായി അടച്ച പുതിയ ബസ് സ്റ്റാൻഡ് ഇന്നു മുതൽ താൽക്കാലികമായി തുറന്നു നൽകും. ആലിൻചുവട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന റോഡിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ വാഹനങ്ങൾ വേഗം നിയന്ത്രിച്ച് റോഡിന്റെ ഒരു വശത്തുകൂടി പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാതല ഓണം മെഗാഫെയർ നാളെ വൈകിട്ട് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് മെഗാഫെയർ. യുവജനങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കൈത്തറി വസ്ത്രം ശീലമാക്കണമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കൈത്തറി ദിവസത്തോടനുബന്ധിച്ച് കണ്ണൂർ ചൊവ്വയിലെ ലോകനാഥ് വീവേഴ്സ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എയർ ന്യൂസ് കാലിക്കറ്റ് എന്ന X ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഉണ്ണിമേനോൻ, ചിന്മയി, അനുപമ എന്നിവരും സംഘവും പാടിയത്. ചിത്രം എനക്ക് 20, ഉനക്ക് 18.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080
2: പിന്നെ അതിനകത്തേക്ക്.
3: ഇത് മഹിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയില്ലെന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്.
4: കരിപ്പിടി ഗോപി കാലുകുത്തിയെന്ന് അറിഞ്ഞപ്പോഴേക്കും തിരിച്ച് പറന്നോടാ നിന്റെ കിളി.
5: തിന്തി മിത്തിമി മദ്ധളം പാട്, കൈമണി പാട്, തങ്കവളയമിട.
6: നമസ്കാരം, ഞാൻ ശോഭി തിലകൻ. ഈ ആഴ്ച ഞാനും കൂടിയുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കും.
7: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
9: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
10: അടുത്ത ഗാനം ശങ്കർ മഹാദേവനും സംഘവും പാടിയത്, ചിത്രം വെട്രി കോടിക്കാറ്റ്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈ ജി തൂക്കി.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: ഇനി ഉയരെ. ഈ പടത്തിലെ ഗാനം പാടിയവർ AR റഹ്മാൻ, അനുരാധ ശ്രീറാം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
3: ഓണം ഷോപ്പിംഗ് ആ
2: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
3: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
2: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
3: ഓണം ഷോപ്പിംഗ് ആ
2: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
3: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ചിത്രം തെരുടാ തെരുടാ. ഗായകർ കരോലിന്, നോയൽ ജെയിംസ്.

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

വസീകര. ഈ ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ സാധന സർഗം എന്നിവർ പാടിയ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85-ാം ചരമവാർഷിക വേളയിൽ രാജ്യം ടാഗോറിനെ അനുസ്മരിക്കുന്നു. ബംഗാളി കലണ്ടർ പ്രകാരം 22-ാം ശ്രാവണ ദിവസമായ 1941 ഓഗസ്റ്റ് 7-നാണ് ടാഗോർ അന്തരിച്ചത്. കർണാടക വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ KSRTC ബസ്സാണ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത്. കാർഷിക ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലേക്ക് ജലമൊഴുക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. മണ്ണിടിഞ്ഞ് യാത്ര നിരോധിച്ച മലപ്പുറം വേങ്ങര റൂട്ടിൽ എടൈപ്പാലം വഴി നിയന്ത്രണങ്ങളോടെ യാത്ര തുടരുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ വിനയ് ഗോയൽ അനുമതി നൽകി. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് തീരുമാനം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരത്തെളുപ്പിൽ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. ഇതേ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. യുവജനങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കൈത്തറി വസ്ത്രം ശീലമാക്കണമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചൊവ്വയിലെ ലോകനാഥ് വീവേഴ്സ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മറ്റന്നാൾ മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഓണം ഖാദി വിപണന മേള സംഘടിപ്പിക്കുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും കേരളത്തിലെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതിയുണ്ട്. ഭോപ്പാലിൽ ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിക്കെത്തിയ വിദേശ പ്രതിനിധികൾ ഗോഹർ മഹൽ, ഇക്ബാൽ മൈതാൻ, മോത്തി മസ്ജിദ് അടക്കം സാംസ്കാരിക സ്മാരകങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിലൂടെ നടത്തിയ യാത്ര അവിസ്മരണീയമായിരുന്നെന്ന് പ്രതിനിധികൾ സന്ദർശനത്തിനു ശേഷം പ്രതികരിച്ചു. എഫും പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ടോണി കോംപ്രമൈസിന് വിളിക്കും, കാശ് മേടിക്കും, പിന്നതേ അതിനകത്തേക്ക്.
1: ഇത് മഹിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയിൽ നിന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്.
2: കരിപ്പിടി ഗോപി കാലുകുത്തിയെന്നറിഞ്ഞപ്പോഴേക്കും തിരിച്ചു പറന്നോടാ നിന്റെ കിളി.
3: തിന്തിമിത്തിമി മദ്ധളം പാട്, കൈമണി പാട്, തങ്കവളയമിട.
4: നമസ്കാരം, ഞാൻ ശോഭി തിലകൻ. ഈ ആഴ്ച ഞാനും കൂടിയുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കും.
5: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം ജെറി അമൽദേവ്. ആദ്യം ധനധന നൂപുര മധുരരവം, പാടിയത് യേശുദാസ്.

ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനരചന ഒ എം പി കുറുപ്പ്, സംഗീതം ജെറി അമൽദേവ്, പാടിയത് യേശുദാസും ചിത്രയും. അടുത്ത ഗാനം ഇല്ലിമുളം കാട്ടിലുണരും കുസൃതിപ്പൂവേ.

ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജെറി അമൽദേവ്. അടുത്ത ഗാനം പൂഞ്ചയിലെ അഴിയുന്നു അപമാനിതയാം പാഞ്ചാലി കേഴുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോകുക?
4: BMW ആദ്യം കിട്ടട്ടെ,
3: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
4: എങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
4: എന്നാ ഞാനും വരും എന്റെ സ്വന്തം BMW.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങൾ തുടരുന്നു. ഇനി ശാരദ സായം സന്ധ്യ പൂവുകൾ യാത്രയായി എന്ന ഗാനം.

ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജെറി അമൽദേവ്, പാടിയത് യേശുദാസ്, ചിത്ര. ആൽബം ഗാനങ്ങൾ സമാപിച്ചു.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
7: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
7: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
11: മൈജി ഓണം മാസ്

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ പെരിഫറൽ ന്യൂറോപ്പതി ആയുർവേദ കാഴ്ചപ്പാടിൽ കായ ചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മീനാപ്പീസിൽ പ്രവർത്തിക്കുന്ന GRFT HSS ഗേൾസ് സ്കൂളിൽ ഫിസിക്കൽ സയൻസ് അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 10-ാം തീയതി രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. എളേരത്തെട്ട് EK 9 മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ 1-ാം വർഷ ബിരുദ കോഴ്സുകളിൽ SSC ST ഉൾപ്പെടെ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ അപേക്ഷിച്ച പ്രിന്റൌട്ട് സഹിതം 11-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467-245-833. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 13-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ

ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499425207 അസാപ് കേരളയുടെ കീഴിൽ കാസർഗോഡ് വിദ്യാനഗർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ച് നടത്തുന്ന 5 ദിവസം ദൈർഘ്യമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിലേക്ക് 10-ാം ക്ലാസ് പാസ്സായ 18 വയസ്സിന് മുകളിലുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന തീയതി 31. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495999721 9495999721 കാസർഗോഡ് CPCRIയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. പ്രായപരിധി 50 വയസ്സ്. ഫോൺ നമ്പർ 0499425608 0499495608 സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ പെരിഫറൽ ന്യൂറോപ്പതി ആയുർവേദ കാഴ്ചപ്പാടിൽ കായ ചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിലീനങ്ങൾ, പാട്ടും പറച്ചിലുകളുമായി ജനങ്ങൾക്കിടയിലൂടെ. മാവലായി കീഴറ ദിനേശ് ബേഡി കമ്പനിയിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. വൈകിട്ട് 5:15 അധ്യാത്മ രാമായണ പാരായണം ചെയ്യുന്നത് KR ശ്യാമ, G ശ്രീരാം.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച കണ്ണൂർ സ്വദേശിനി ദേവിക കുടജാദ്രി അതിഥിയായി എത്തുന്നു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മഞ്ചിപ്പാട്ട് കേൾക്കാം. കാരിച്ചാൽ ചുണ്ടൻ വള്ള സമിതി അവതരിപ്പിച്ചത്.

0: കാരിച്ചാൽ ചുണ്ടൻവള്ള സമിതി അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. സപ്ലൈകോ ഓണം മെഗാഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് എറണാകുളത്ത്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ബിരുദധാരികളാകുന്നതോടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക മാത്രമല്ല, ജീവിതത്തിലെ പുതിയ ഒരധ്യായം തന്നെ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്യാമ്പസ് ജീവിതാനുഭവ നിമിഷങ്ങൾ ഒന്നുപോലും പാഴാക്കാതെ ആസ്വദിക്കണമെന്നും നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3,000-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. നോബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 85-ാം ചരമവാർഷിക വേളയിൽ രാജ്യം ടാഗോറിനെ അനുസ്മരിക്കുന്നു. ബംഗാളി കലണ്ടർ പ്രകാരം 22-ാം ശ്രാവണ ദിവസമായ 1941 August 7 ടാഗോർ അന്തരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും സംസ്ഥാന ഗവൺമെന്റ് 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ധനസഹായം ലഭിക്കുന്ന 5,208 എൻഡോസൾഫാൻ ഗുണഭോക്താക്കൾക്ക് 2026 ഏപ്രിൽ മുതൽ 2027 മാർച്ച് വരെ മാസാന്ത ആശ്വാസ ധനസഹായത്തിനായി 9,84,31,00,000 രൂപയും പുതുതായി ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന 1,000 ഗുണഭോക്താക്കൾക്ക് 2,64,00,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ ദുരിതബാധിതരെ പരിചരിക്കുന്ന 771 കെയർ ഗീവേഴ്സിന് നൽകുന്ന മാസാന്ത ധനസഹായമായ ആശ്വാസ കിരണം പദ്ധതിക്കായി 64,76,400 രൂപയും വകയിരുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാനത്തിലും രാജ്യത്തിന് മാതൃകയാണ് കേരള പോലീസ് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മികവ് നിലനിർത്തുന്നതിനൊപ്പം ഓരോ പോലീസുകാരനും ഒരു റോൾ മോഡലായി മാറണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പാലക്കാട് മുട്ടിക്കുളങ്ങര KAP 2 ബറ്റാലിയൻ ക്യാമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരള ആംഡ് പോലീസ് 1 ബറ്റാലിയൻ 2 ബറ്റാലിയൻ കോൺസ്റ്റബിൾമാരുടെയും ബറ്റാലിയനുകളിലെ ഡ്രൈവർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ 347 പേരാണ് പങ്കെടുത്തത്. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് എറണാകുളം കലൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൗണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണമേള സംഘടിപ്പിക്കുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മറ്റന്നാൾ മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഓണം ഖാദി വിപണനമേള സംഘടിപ്പിക്കുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും കേരളത്തിലെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതിയുമുണ്ട്. ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ്, ബാങ്ക് ജീവനക്കാർ എന്നിവർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റും ലഭ്യമാണ്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ഡ്രൈവർ മിഥിലേഷ്, കണ്ടക്ടർ അരുൺ എന്നിവരാണ് മരിച്ചത്. ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ്. 20 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ KSRTC ബസ്സാണ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത്. രാവിലെയായിരുന്നു അപകടം. കോഴിക്കോട് ഡിപ്പോയുടെ ATC 129 ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരത ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊല്ലം പൂയപ്പള്ളി പുന്നക്കോട് ആരംഭിച്ച ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസമിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 98 ഉയർന്നു. 13 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. 1,50,000-ത്തിലധികം ദുരിതബാധിതരുണ്ടെന്നാണ് കണക്ക്. ഏറ്റവും ഒടുവിൽ മരണം റിപ്പോർട്ട് ചെയ്തത് ചരൈദിയോ ജില്ലയിലാണ്. കാലവർഷക്കെടുതിയിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് വേണ്ട രീതിയിൽ മുൻകരുതൽ എടുത്തില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ഒഴുക്കിൽപ്പെട്ടും മറ്റും കാണാതായവരെ കണ്ടെത്തുന്നതിന് നടപടി ഊർജിതമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകൾ വെള്ളത്തിലായി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
2: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാര തെഴുപ്പിൽ ഭാഗത്തെ പഴശ്ശിക്കനാലിന്റെ ഒരു ഭാഗം തകർന്നത്. രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ വെള്ളത്തിൽ അകപ്പെട്ടിരുന്നു. പ്രദേശവാസികൾ ഉടൻ തന്നെ കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
1: സംസ്ഥാനത്ത് ചിലയിടത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത തുടരണമെന്നും മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. 441 ക്യാമ്പുകളിലായി 42,493 പേരാണ് കഴിയുന്നതെന്നും മഴ സാധ്യതാ ജില്ലകളിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആകെ 30 പേരാണ് മരിച്ചതെന്നും അനിൽകുമാർ വ്യക്തമാക്കി.

0: കോട്ടയം ജില്ലയിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
1: കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ട്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം ഇറങ്ങിത്തുടങ്ങി. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പാലാ ഭാഗങ്ങളിൽ 6 അടിയിലേക്ക് കുറഞ്ഞു. എന്നാൽ തിരുവാർപ്പ്, ചെങ്ങളം, കുമരകം ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയായ മലരിക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,620 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: സ്കൂൾ ക്വിസ് മത്സരം വിവാദമായ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി എൻ ഷംസുദ്ദീൻ റിപ്പോർട്ട് തേടി. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിലെ ക്വിസ് മത്സരങ്ങളാണ് വിവാദമായത്. പി എം ശ്രീ വിഷയത്തിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെയെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാകും റിപ്പോർട്ട് സമർപ്പിക്കുകയെന്നും മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ കോഴിക്കോട്ട് പറഞ്ഞു. റിപ്പോർട്ട് തയ്യാറാക്കാൻ സമയപരിധി നിശ്ചയിക്കേണ്ടതില്ലെന്നും കേരളത്തിന് കേരളത്തിൻ്റെതായ മാതൃകയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രധാനമായും സർവീസുകൾ. കിഴക്കൻ മേഖലകളിലേക്കും ഓണം പ്രത്യേക സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ കാലയളവിലാണ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ. ഇതിൽ 38 പ്രത്യേക സർവീസുകൾ സതേൺ റെയിൽവേ പരിധിയിലാണ് നടത്തുന്നത്. മറ്റ് റെയിൽവേ സോണുകളിലേക്ക് 16 അധിക പ്രത്യേക സർവീസുകൾ കൂടി സതേൺ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ണിടിഞ്ഞ് യാത്ര നിരോധിച്ച മലപ്പുറം വേങ്ങര റൂട്ടിൽ ഏഴൈ പാലം വഴി നിയന്ത്രണങ്ങളോടെ യാത്ര തുടരുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ വിനയ് ഗോയൽ അനുമതി നൽകി. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് തീരുമാനം. സ്ഥലത്ത് ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നതായി വിദഗ്ധ സംഘം കണ്ടെത്തി. കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. തുരുത്തിക്കാട്ടിൽ ശാന്തമ്മയാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. പ്രമുഖ പണ്ഡിതനും കേരള ജംഇയ്യത്തുൽ ഉലമ ഉപദേശക സമിതി ചെയർമാനുമായ പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് മദീനി കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അമേരിക്കയിലെ യുജീനിൽ ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം ആശിഷ് യാദവ് വെള്ളിമെഡൽ നേടി. മൂന്നാം ശ്രമത്തിൽ 74.09 മീറ്റർ ദൂരം എറിഞ്ഞതാണ് ആശിഷിന്റെ സ്ഥാനം. ഇടുക്കി മലങ്കര ജലാശയത്തിലേക്ക് രാസമാലിന്യമൊഴുകി എത്തിയതിനെ തുടർന്ന് ഇളംദേശത്ത് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറി അടച്ചുപൂട്ടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടു. കളക്ടറുടെ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസിനും തദ്ദേശ ഭരണ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഐടി മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയൻസ് എഡ്യൂക്കേഷൻ റെപ്രസെന്റേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് ഐഡന്റിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ അടിസ്ഥാനമാക്കിയ പരിശോധന പോർട്ടൽ വഴി നടത്താൻ കഴിയും. ഇന്നലെ ന്യൂഡൽഹിയിൽ പോർട്ടൽ ഔദ്യോഗികമായി പുറത്തിറക്കി. അതിർത്തി കടന്ന് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പ്രതികളായ രണ്ടുപേർക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. ശുഭം കുമാർ, ഒളിവിൽ കഴിയുന്ന ജസ്വീർ ചൌധരി എന്നിവർക്കെതിരെയാണ് മൊഹാലി NIA കോടതിയിൽ കുറ്റപത്രം നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി IIT 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. സപ്ലൈകോ ഓണം മെഗാഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് എറണാകുളത്ത്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇന്ന് ആരോഗ്യദീപ്തിയിൽ പെരിഫറൽ ന്യൂറോപ്പതി ആയുർവേദ കാഴ്ചപ്പാടിൽ. ഈ വിഷയത്തിൽ കായചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു.
3: നമസ്കാരം. ഇന്ന് നമ്മൾ കൂടുതലായി കേൾക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാം. പെരിഫറൽ ന്യൂറോപ്പതി. ന്യൂറോപ്പതി എന്നത് നാഡികളുടെ കേടുപാടോ പ്രവർത്തനക്കുറവോ ആണ്. നമ്മുടെ ശരീരത്തിലെ നാഡികൾ വൈദ്യുതി വയറുകൾ പോലെ പ്രവർത്തിക്കുന്നു. തലച്ചോറിൽ നിന്നും സുഷുമ്നാ നാഡികളിലൂടെ സന്ദേശങ്ങൾ കൈകാലുകളിലേക്ക് എത്തിക്കുന്നത് ഈ നാഡികളാണ്, അല്ലെങ്കിൽ ഈ വയറുകളാണ്. ഈ വയറുകൾ കേടാകുമ്പോൾ കൈകാലുകളിൽ തരിപ്പ്, പുകച്ചിൽ, കുത്തുന്ന വേദന, ചൂട്, തണുപ്പ്, സംവേദനക്ഷമത കുറയുക അല്ലെങ്കിൽ തൊട്ടാലറിയായിക ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നടക്കാൻ പോലും ബുദ്ധിമുട്ട് വരാം. മൊബൈൽ ഫോൺ സിഗ്നൽ തകരാറിലായാൽ ശബ്ദം മുറിഞ്ഞു കേൾക്കുകയോ ശബ്ദം കുറഞ്ഞോ കൂടിയോ കേൾക്കുകയോ ചെയ്യും. ചിലപ്പോൾ ഫോണിൽ ശബ്ദം നിശേഷം ഇല്ലാത്ത സ്ഥിതിയും വരാം. ഇത് തന്നെയാണ് പെരിഫറൽ ന്യൂറോപ്പതിയിലും സംഭവിക്കുന്നത്. സംവേദനം മസ്തിഷ്കത്തിലോ സുഷുമ്നാ നാഡികളിലോ നാഡീഞരമ്പുകളിലോ ചർമ്മത്തിലോ തകരാറിലാവാം. പെരിഫറൽ ന്യൂറോപ്പതി ആയുർവേദ ചികിത്സയിൽ സാധാരണയായി കാണുന്ന പലവിധമായി പ്രത്യക്ഷപ്പെടുന്ന ചിലപ്പോൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രോഗാവസ്ഥയാണ്. പൊതുജനങ്ങളിൽ ഏകദേശം 5% പേർക്കും 40 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേകിച്ച് 15 മുതൽ 20% പേർക്കും ഇത് കാണപ്പെടുന്നു. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ഡയബറ്റീസ്, വിറ്റാമിൻ്റെ കുറവ്, മദ്യപാനം, ചില മരുന്നുകൾ, ഇൻഫെക്ഷനുകൾ, അതുമല്ലെങ്കിൽ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ എന്നിവയൊക്കെ പ്രധാന കാരണങ്ങളാൽ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാവാം എന്നാണ്. പരിശോധനകൾ വഴി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യാം. ഇതിനായി ഗ്ലൂക്കോസ്, വിറ്റാമിൻ B12 പോലെയുള്ള പരിശോധനകൾ, EMG, CSF വിശകലനം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ വിശകലനം, അല്ലെങ്കിൽ നാഡി ബയോപ്സി മുതലായവ ഉപയോഗിക്കുന്നു. ഇത്തരം പരിശോധനകളിലൂടെ നാഡീഞരമ്പുകളിലുണ്ടാകുന്ന ശോഷണവും ഇതിൻ്റെ തേയ്മാനങ്ങളും ഇതിന് വരുന്ന മറ്റു രോഗാവസ്ഥകളും തിരിച്ചറിയാൻ സാധിക്കും. ആയുർവേദം പറയുന്നത് ന്യൂറോപ്പതി പ്രധാനമായും വാതവ്യാധി ആയാണ്. ഇത് പ്രമേഹം, സ്ഥൗല്യം അല്ലെങ്കിൽ അമിതവണ്ണം പോലെയുള്ള മറ്റു ചില അസുഖങ്ങളുടെ സെക്കൻഡറി പ്രസൻറ്റേഷൻ, അതായത് ഒരു അസുഖം കൊണ്ട് മറ്റൊരു വാതവ്യാധി ഉണ്ടാകുന്ന അവസ്ഥ, ഈ രീതിയിലും ഉണ്ടാകാവുന്നതാണ്. വാദം ശരീരത്തിലെ ചലനം, സ്പർശം, നാഡീപ്രവർത്തനം എന്നിവ നിയന്ത്രിക്കുന്നു. വാദം അസന്തുലിതമാവുമ്പോൾ തെറ്റായ ഭക്ഷണത്താലോ ജീവിതശൈലിയാലോ പ്രമേഹം, കുഷ്ഠം എന്നറിയപ്പെടുന്ന ത്വക്വികാരങ്ങൾ, വാദരക്തം, സ്ഥൗല്യം തുടങ്ങിയ രോഗങ്ങൾ മൂലം നാഡികൾ ശരിയായി പ്രവർത്തിക്കാതെ പോകുന്നു. ആയുർവേദത്തിൽ സുപ്തി അല്ലെങ്കിൽ മങ്ങൽ, അതായത് തരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദാഹം, ഇത് അമിതമായി ചൂട് അനുഭവപ്പെടുന്നതാണ് ദാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹർഷമോ സ്പർശാഹാനിയോ, സ്പർശം അറിയാതെ പോകുന്ന അവസ്ഥ, ഇവയെല്ലാം ഈ അസുഖത്തിൻ്റെ വിവിധ ലക്ഷണങ്ങളായി മനസ്സിലാക്കുന്നു. ഇവയെല്ലാം ഇന്നത്തെ ന്യൂറോളജിയിൽ പറയുന്ന ന്യൂറോപ്പതി ലക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. കാരണമനുസരിച്ച് ഒരു കൈയിലോ കാലിലോ മാത്രമോ, രണ്ടു കൈകളിൽ മാത്രമോ, രണ്ട് കാലുകളിൽ മാത്രമോ, അതുമല്ലെങ്കിൽ സർവ ശരീരത്തിലുമോ തരിപ്പ് പ്രത്യക്ഷപ്പെടാം. ഇത് തരിപ്പ് തന്നെയാവണമെന്നില്ല, ചിലപ്പോൾ അമിതമായി ചൂട് അനുഭവപ്പെടുന്നതാവാം, അമിതമായി ചുട്ടുപുകച്ചിൽ അനുഭവപ്പെടുന്നതാകാം, അതുമല്ലെങ്കിൽ സ്പർശഹാനി അല്ലെങ്കിൽ സ്പർശനഷ്ടം സംഭവിക്കുന്നതുമാകാം. ചികിത്സയിൽ ആയുർവേദം രണ്ട് വഴികളാണ് സ്വീകരിക്കുന്നത്, ശമന ചികിത്സയും ശോധന ചികിത്സയും. ശമന ചികിത്സയിൽ വാദത്തെ ശമിപ്പിക്കുന്ന മരുന്നുകളും നാഡികളെ പരിപോഷിപ്പിക്കുന്ന രസായനാദികളും അകത്തേക്ക് നിർദ്ദേശിക്കുകയും പുറത്തേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ഈ പറയുന്ന വാതവ്യാധിക്ക് കാരണമായ പ്രധാന അസുഖം മറ്റൊന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചികിത്സകളും നിർദ്ദേശിക്കുന്നു. ബാഹ്യരീതിയിൽ അഭ്യംഗം, പ്രത്യേകിച്ച് തൈലങ്ങൾ, ഇവ തന്നെ തരിപ്പ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന തൈലങ്ങളുണ്ട്, പുകച്ചിൽ കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്ന തൈലങ്ങളുണ്ട്, അതുപോലെ തന്നെ രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയുമുണ്ട്. ഇതോടൊപ്പം വ്യത്യസ്ത ഇനത്തിലുള്ള ധാരകൾ, ധാന്യാമ്ലം ഉപയോഗിച്ചും ദശമൂലധാര എന്നത് ഉപയോഗിച്ചും തൈലധാരയോ തക്രധാരയോ ക്ഷീരധാരയോ ഇത്യാദികളും കാര്യ കാരണ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാറുണ്ട്. വ്യത്യസ്ത കിഴികൾ, നാരങ്ങാക്കിഴി, ഞവരക്കിഴി, പുടിക്കിഴി, ഇലക്കിഴി ഇത്യാദികളും വൈദ്യന്മാർ കാരണ ലക്ഷണ സംപ്രാപ്തി ഭേദമനുസരിച്ചിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇനി ഒരു പ്രത്യേക ജോയിൻറ്റിൽ അല്ലെങ്കിൽ സന്ധിയിൽ വരുന്ന ഒരു കാരണത്താൽ ഉണ്ടാകുന്ന, ഉദാഹരണത്തിന് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നറിയപ്പെടുന്ന അസുഖങ്ങൾ, ഇത്തരം അസുഖങ്ങളിൽ മരുന്ന് വെച്ച് കെട്ടുന്ന രീതിയുമുണ്ട്. ഇതിനെ ഉപനാഹം എന്ന് പറയും. രണ്ടാമത്തെ പ്രധാന ചികിത്സ ശോധന ചികിത്സയാണ്. ഇത് എല്ലായ്പ്പോഴും നിർദ്ദേശിക്കാറില്ല. ഇത് രോഗിബലവും രോഗബലവും നിർണയിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നവയാണ്. ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്ത് വാദത്തെ നേർതിതിയിലാക്കാൻ വിരേചനം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ശരീരശുദ്ധിക്കായിട്ട് പ്രമേഹത്തിലും അമിതവണ്ണത്തിലും വിരേചനം ഉപയോഗിക്കാറുണ്ട്. വസ്തി ചികിത്സയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശോധന ചികിത്സ. ഇത് നാഡീബല്യവും വാതവ്യാധികൾക്ക് ഏറ്റവും ഉത്തമവുമാണ്. ഇതിനോടൊപ്പം ആഹാരവും ജീവിതശൈലിയും പ്രധാനമാണ്. പോഷക സമൃദ്ധമായ ഭക്ഷണം, പാൽ, നെയ്യ്, പുതുതായി തയ്യാറാക്കിയ ഭക്ഷണം എന്നിവ കഴിക്കണം. വരണ്ടതും തണുത്തതും പഴകിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം. ആയുർവേദത്തിന്റെ പ്രത്യേകത രോഗത്തെ മാത്രം നോക്കാതെ മുഴുവൻ ശരീരത്തെ മനസ്സിലാക്കുന്നതാണ്. ശരീരം, മനസ്സ്, ജീവിതശൈലി, ഏത് ദോഷത്തിനാണോ അസന്തുലിതമായത്, ഏത് ധാതുവാണോ ക്ഷയിച്ചിരിക്കുന്നത്, ആമ അല്ലെങ്കിൽ വിഷാംശം തടസ്സമുണ്ടോ, ഇതെല്ലാം വിലയിരുത്തി വ്യക്തിഗത ചികിത്സകളാണ് നൽകുന്നത്. ന്യൂറോപ്പതി ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൽ ഉറക്കം, നടക്കൽ, ശാരീരികമായിട്ടുള്ള മറ്റു കാര്യ നിർണയങ്ങൾ എല്ലാം ബാധിക്കുന്നു. ആയുർവേദം മരുന്നുകൾ, ചികിത്സകൾ, ഭക്ഷണം, ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവയിലൂടെ സമഗ്രമായ പരിഹാരം നൽകുന്നു. ആരോഗ്യത്തിന്റെ അർത്ഥം സന്തുലിതാവസ്ഥയാണ്. രോഗം അസന്തുലിതാവസ്ഥയാണ്. സന്തുലിതാവസ്ഥ തിരിച്ചു കിട്ടുമ്പോൾ വേദന കുറയുന്നു, ജീവിതം മെച്ചപ്പെടുന്നു. അതുകൊണ്ട് കൈകാലുകളിൽ സ്ഥിരമായി തരിപ്പ്, ചൂട്, പുകച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നവർ ഒരു യോഗ്യനായ ആയുർവേദ ഡോക്ടറെ കാണുക. ആധുനിക പരിശോധനകൾ ആവശ്യമാണെങ്കിൽ ചെയ്ത് രോഗനിർണയം ചെയ്യാം. ആയുർവേദം ദീർഘകാല പരിചരണത്തിലും കൂടി ആശ്വാസം നൽകും. രോഗികൾക്ക് നല്ല ജീവിതം സാധ്യമാകും. ആരോഗ്യവും സന്തുലിതാവസ്ഥയും എല്ലാവർക്കും ലഭിക്കട്ടെ.
2: പെരിഫറൽ ന്യൂറോപ്പതി ആയുർവേദ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തിൽ കായചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
4: ടോണി കോംപ്രമൈസിന് വിളിക്കും, കാശ് മേടിക്കും, പിന്നതേ അതിനകത്തേക്ക്.
5: ഇത് മകിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയിൽ നിന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്.
6: കരിപ്പിടി ഗോപി കാലുകുത്തിയെന്ന് അറിഞ്ഞപ്പോഴേക്കും തിരിച്ചു പറന്നോടാ നിന്റെ കിളി.
7: തിന്തിമിത്തിമി മദ്ധളം പാട്, കൈമണി പാട്.
8: നമസ്കാരം, ഞാൻ ശോഭി തിലകൻ. ഈ ആഴ്ച ഞാനും കൂടിയുണ്ട് കണ്ണൂർ ടാക്കീസിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊന്ന്.
9: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട്

0: ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് ആ വെല്ലുവിളികൾ മികച്ച അവസരങ്ങളായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠിക്കാനുള്ള ആഗ്രഹത്തെയും അന്വേഷണ തൃഷ്ണയെയും നിരന്തരം നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. രാജ്യത്ത് യുവജനങ്ങൾക്കായി പുതിയ മേഖലകൾ ഉയർന്നു വരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ലേക്കിൻ സാത്യോ ജബ് ജബ് ബദലാവ് കാ ദോർ ആതാ ഹൈ തബ് തബ് ചുനൌതിയാ ഭീ ആതി ഹൈ ഔർ നയേ അവസർ ഭീ പൈദാ ഹോതി. ദുനിയ ബദലേഗി, ടെക്നോളജി ഭീ ബദലേഗി, ഇൻഡസ്ട്രീസ് ബദലേഗി, പ്രൊഫഷൻസ് ഭീ ബദലേംഗേ. ലേക്കിൻ ഇൻ സബ് കേ ബീച്ച് മേരി ബാത് യാദ് രഖിയേഗാ, ജോ സീഖേഗാ വോ ജീതേഗാ, ജോ നയേ ചലഞ്ചസ് കേ നയേ സൊല്യൂഷൻസ് ഖോജ്നേ കാ സാഹസ് രഖേഗാ, ചലഞ്ചസ് उसके लिए चांसेस बन जाएंगे. और आपने यही तो IIT दिल्ली से सीखा है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സമയബന്ധിതവും ഫലപ്രദവുമായ പരിപാടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ കേന്ദ്രമന്ത്രി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അഭിപ്രായം പങ്കിട്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് തയ്യാറായതും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായും ഉദ്യോഗാർത്ഥികളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തി. റാഞ്ചിയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രതിനിധീകരിച്ച് 8-അംഗ സംഘമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചയായി തലസ്ഥാനത്ത് നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ച. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഫോപ്പാലിൽ നടക്കുന്ന ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികൾ പൈതൃക പ്രദേശങ്ങളായ ഗോഹർമഗൽ, ഇക്ബാൽ മൈതാനം, മോത്തി മസ്ജിദ് എന്നിവ സന്ദർശിച്ചു. ഭോപ്പാലിലെ വന്യജീവികളെയും സമ്പന്നമായ ജൈവ വൈവിധ്യതയും പ്രതിനിധികൾ അടുത്തറിഞ്ഞു. മധ്യപ്രദേശിന്റെ പ്രകൃതി സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വിദേശ പ്രതിനിധികൾ എടുത്തുകാട്ടി. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85-ാം ചരമവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഗുരുദേവ് എന്ന് ജനപ്രിയനായി അറിയപ്പെടുന്ന ടാഗോർ 1941 ഓഗസ്റ്റ് 7-നാണ് അന്തരിച്ചത്. ഈ അവസരത്തിൽ പശ്ചിമബംഗാളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കും ഓണം സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ്. August 14 മുതൽ September 6 വരെ 112 പ്രത്യേക ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും

0: ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്ക് ആവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി CTR നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. മോശം കാലാവസ്ഥയും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ തടസ്സങ്ങളും കാരണം ജമ്മുവിൽ നിന്ന് ബാൽത്തലിലേക്കുള്ള അമർനാഥ് യാത്ര നിർത്തിവച്ചു. അതേസമയം ബാൽത്തലിൽ നിന്ന് വിശുദ്ധ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്ര പതിവുപോലെ തുടരും. ദർശനം നടത്തിയ യാത്രക്കാർക്ക് ബാൽത്തലിലേക്ക് പുറപ്പെട്ട് ജമ്മുവിലേക്ക് പോകാനും അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യം 80th സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാകകളും തിരംഗ പ്രമേയമാക്കിയുള്ള അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് ജമ്മുകാശ്മീരിലെ ഉധംപൂരിലെ തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ വനിതകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്ന 30 വനിതകളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം പരിശീലനാർത്ഥികൾക്ക് പ്രായോഗിക തയ്യൽ പരിചയം ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അമേരിക്കയിലെ യൂജിനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി മെഡൽ. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് വെള്ളി നേട്ടം. നീരജ് ചോപ്രയ്ക്ക് ശേഷം ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ആശിഷ് മാറി. ദക്ഷിണാഫ്രിക്കയുടെ ജാൻ ഹെൻറിക് ഹെയ്മാൻസിനാണ് സ്വർണം. യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെ കീവിന്റെ കിഴക്കൻ മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തന്റെ പ്രഥമ സന്ദർശനത്തിനായി സെർബിയയിലെത്തി. യുക്രൈന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനാണ് സെലൻസ്കിയുടെ ശ്രമം. റഷ്യൻ ഇന്ധനവും അവരുടെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങളെയും ഉപരോധിക്കുന്നതിനുള്ള ബില്ലിന് US സെനറ്റിന്റെ അംഗീകാരം. സാങ്ഷനിങ് ആക്ട് ഓഫ് 2026 എന്ന പുനർനാമകരണം ചെയ്ത ബിൽ 11 86 വോട്ടുകൾക്കാണ് സെനറ്റ് അംഗീകരിച്ചത്. റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ബിൽ അനുവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ.

ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295600. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായി അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.

0: ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: ഞാൻ രവി.
0: എവിടുന്ന് വിളിക്കുന്നു?
1: തൃച്ചംബരം.
0: ആ, തൃച്ചംബരം ക്ഷേത്രത്തിന്റെ അടുത്താണോ?
1: അമ്പലത്തിന്റെ തൊട്ട് കിഴക്കേ നടയില്. ഒരു 2 മിനിറ്റ് വീട്ടിലേക്ക് അമ്പലത്തിലേക്ക് നടക്കണ്ടോ?
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഗ്രാമീണ ബാങ്കില് കേരള ഗ്രാമീണ ബാങ്ക് അസിസ്റ്റന്റ് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഓർമ്മയിൽ ഒരു ഗാനം, നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങളോടും അല്ല ഒപ്പം നമ്മളൊരു പാട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഓർക്കാറുണ്ട്. അങ്ങനെ ഒരെണ്ണാണ് അല്ലോ പറയുന്നത്. അപ്പൊ ഏതാണ് പറയുന്നത്?
1: തൂവാന തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി എന്നുള്ളൊരു പാട്ട്, അത് വല്ലാണ്ട് ഒരു മനസ്സിനെ ഒരു പിടിച്ച് ഒലക്കുന്ന ഒരു ഗാനാണത്. നല്ലൊരു പാട്ടാണ് അത്. അതിങ്ങനെ ഉണ്ടാകാനുള്ള കാരണം, എന്റെ മോളെയും കൂട്ടി ചെറിയ ഒരു കുറേശം കുഞ്ഞു മാറുന്നേ ഉള്ളൂ, കുഞ്ഞു മാറിയിട്ടില്ലെന്ന് പറയണം. ആ സമയത്ത് ഒരിക്കൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു, കണ്ടതിനെ കൂത്തു പറഞ്ഞ് ബസ്സിൽ കയറിയിരുന്നു. അപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് സ്റ്റാൻഡിങ് ആയി നാല്. അപ്പൊ ഇവൾ എന്റെ മടിയിൽ കയറി നിന്നിട്ടാ ഉള്ളത്. അപ്പൊ ഞാനും വൈഫും മോളാ ഉള്ളത്. അപ്പൊ വഴിക്ക് എത്തുന്നു ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു കാറൊന്ന് ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ട് ഇങ്ങനെ കേട്ടപ്പോ ഇവൾ അന്നേരം തുടങ്ങി അച്ഛ പാട്ട് ഒന്നാം രാഗം പാടി ഉടനെ മാത്രം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവൾ അങ്ങോളം പാട്ടായിരുന്നു ഒന്നാം രാഗം തേടിയിരുന്നത്. ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പം ഞാൻ ആ യാത്രയും എന്റെ ചെറിയ എന്റെ മോളെയാണ് ഞാൻ എപ്പോഴും
0: ആലോചിക്കുന്നത്.
1: അതിങ്ങനെ ഒരു വല്ലാണ്ട് ഇങ്ങനെ മനസ്സിലേക്ക് തേട്ടി വരുന്ന ഒരു പാട്ടാണ്.
0: അപ്പൊ ഈ മോള് ഇപ്പം വലുതായില്ലേ അല്ലേ?
1: ഇപ്പം വലുതായി, 2 മക്കളുമായി.
0: മോള്
1: അവരിപ്പൊ യു കെയിലാ ഉള്ളത്. അവരുടെ ഫാമിലി
0: അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കുട്ടി?
1: അവിടെ പിന്നെ അവിടെ ഒരു അക്കൗണ്ടന്റ് ആണ്. അതിന് പുറമെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഭരതനാട്യം കഴിഞ്ഞിട്ട്
0: പോയതാ.
1: MSA ആണ് അവളുടെ ഡിഗ്രി. MSA മാസ്റ്റർ ഓഫ് ഫൈനാൻസ് ഭരതനാട്യം മെയിൻ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് പോയതാണ്. അവളവിടെ ഡാൻസർ ആണ്.
0: എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗാനം വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഏത് കാലത്തെയും ആൾക്കാരെ വല്ലാതെ ആകർഷിക്കാതെ എനിക്ക് തോന്നുന്നു ആ പാട്ടിന്റെ ഭംഗി കൊണ്ടാവും ഈ കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ വേഗം അത് പതിഞ്ഞത്.
1: അതൊന്നുമല്ലെങ്കിൽ ആ ഒന്നാലും പാടി പാട്ട് കേൾക്കുമ്പോ തന്നെ നല്ലൊരു പാട്ടാണ്. അതിന്റെ ട്യൂണും അതിന്റെ വേർഡ്സും എല്ലാം വളരെ നല്ല
0: ഉഷാറാണ്. മോള് ഡാൻസർ ആണ്. അപ്പൊ ചെറിയ കുഞ്ഞിന്റെ ഉള്ളിലെ ഒരു കലാകാരി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് അതൊക്കെ മനസ്സിലാവുമായിരിക്കും നല്ലതും നല്ലത് ഏത് എന്നുള്ളത്.
1: പാട്ട് നല്ലതന്നെ. പക്ഷെ അത് എന്റെ മനസ്സിലേക്ക് വരാനുള്ള കാരണം ഇതാണ്, ഇവിടെ എന്റെ മടി എന്നുള്ള തുള്ളല്. കാരണം അത്രയിലോ വയസ്സായിട്ടുള്ളൂ. അപ്പൊ മടിയിൽ കയറി നിന്നിട്ടുള്ള ആ തുള്ളലാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
0: നമ്മുടെ ഒരു പാട്ടില് പറയുന്ന പോലെ മുഴിയറി രാമക്കൾ വെറുതെ വളരേണ്ടെന്നാദ്യം തോന്നി വളർന്നാലും ഇന്നും ഇന്നും അല്ലെ, നമ്മളെ ഉള്ളിലൊന്നും കുരുന്നല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ അത് വേറൊരു പാട്ടാണ്. പക്ഷെ ഈ ഒരു ഗാനമാണ്. അവളിപ്പം ദൂരെയാണ് എന്നിരുന്നാലും ഈ പാട്ട് കേൾക്കുമ്പോൾ അവൾ ആ കുഞ്ഞു പ്രായത്തിലല്ലേ അച്ഛനമ്മമാർക്കും ഏറ്റവും കൂടുതൽ മക്കളെ വളരെയധികം ഓർമ്മിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുഞ്ഞു പ്രായത്തിലല്ലേ. അതെ അതെ അതെ, അത് എപ്പോഴും നമ്മളെ കൂടെ ആയിരിക്കുമല്ലോ കുട്ടികൾ. അപ്പൊ ആ ഒരു സംഭവങ്ങളും ഇതേപോലെ കുസൃതികളും വാശിയും ഒക്കെ മനസ്സിലുണ്ടാവും.
1: അന്നത്തെ യാത്ര അതോടനുബന്ധിച്ചുള്ളതും.
0: ശരി.

0: ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ട ഓർമ്മയിലെ ഗാനം പറഞ്ഞത് ദൃശ്യമരത്ത് എന്ന് വിളിച്ചിട്ടുള്ള രവി, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും പ്രിയപ്പെട്ട ഗാനവുമാണ്. ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ വൈഫും ഇതേപോലെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി ഒന്ന് വിളിക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. പേര് പറഞ്ഞോ.
1: പേര് ഉമാദേവി.
0: ഉമാദേവി,
1: ഉമാന്നാ വിളിക്കുക എല്ലാരും.
0: വർക്ക് ചെയ്യുന്നുണ്ടോ, ഉണ്ടായിരുന്നോ, എങ്ങനെയാണ്?
1: വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് മീഡിയം ഹൈ സ്കൂൾ, ജെ ബി സി ബക്കളം. അവിടെ 10-28 വർഷം അവിടെ ജോലി ചെയ്തോണ്ടിണ്ടായിരുന്നു. ഇപ്പം സ്വസ്ഥമാണ്.
0: ശരി. നിങ്ങള് ഹസ്ബൻഡും വൈഫും ആണ് ഇപ്പൊ വീട്ടിലുള്ളത് അല്ലേ?
1: ഓക്കെ. രണ്ട് പെൺകുട്ടികളാണ്.
0: രണ്ട് പെൺകുട്ടികളാണ്.
1: രണ്ടാളും കല്യാണം കഴിഞ്ഞ രണ്ട് ഭാഗത്താണ്.
0: അങ്ങനെയാണ്. ഇപ്പം വീട്ടില് രണ്ടുപേരും ഉണ്ട്.
1: ശരി.
0: പ്രായമായൊരു അച്ഛനും അമ്മേനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു, നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ മനസ്സിൽ വരും. പക്ഷെ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ അല്ലേ, അവരുടെ ഓർമ്മകൾ പറയാനായിരിക്കും കൂടുതൽ ഒരു ഇഷ്ടം. എല്ലാവരും ഉണ്ട്, എന്നിരുന്നാലും ഒരു സന്തോഷമുള്ള ഓർമ്മകൾ അല്ലേ.
1: നമുക്ക്
0: ആ ഒരു കുട്ടിക്കാലം അല്ലെ, മക്കള് ഒപ്പം ഉണ്ടായിരുന്ന കല്യാണം കഴിച്ച് വേറെ വേറെ വീട്ടിലാണല്ലോ ഇപ്പം. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയാണോ പറയാനുള്ളത്?
1: അതെ, അതൊരു ഓർമ്മ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ മാതിരി 5 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. അപ്പം ഹസ്ബൻഡിന്റെ വീട് പുത്തുപറമ്പിലാണ്. അപ്പൊ ഞങ്ങള് അവര് ബാങ്കിലായതുകൊണ്ട് പലയിടത്തും പോകുമ്പോൾ നമ്മളും കൂടെ തന്നെ അങ്ങനെ പോകുന്നു. അപ്പം വെക്കേഷൻ ആവുമല്ലോ. വെക്കേഷൻ സമയത്ത് ആദ്യം ഹസ്ബൻഡിന്റെ വീട്ടില് കൂത്തുപറമ്പിൽ പോകും. അവിടുന്ന് ഒരാഴ്ചത്തേക്കുള്ളൊരു ഇതില്, എന്റെ വീട് നീലേശ്വരാണ്, അപ്പൊ അവിടത്തേക്ക് വിടും ഒരാഴ്ചക്ക്.
0: ഒരാഴ്ച മാത്രമേ പറ്റൂ.
1: ഒരാഴ്ച മാത്രം. ആ ഒരു ഞായറാഴ്ച വിട്ടാൽ അടുത്ത ഞായറാഴ്ച അവിടേക്ക് എത്തണം.
0: കൂത്തുപറമ്പിൽ എത്തിക്കൊള്ളണം അല്ലേ?
1: കൂത്തുപറമ്പിൽ എത്തിക്കൊള്ളണം. അങ്ങനെയുള്ള ഒരു

0: നിബന്ധനയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ഒരാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞാൻ എനിക്കും എന്റെ ഈ രണ്ട് പെൺകുട്ടികളെ മാതിരി തന്നെ എന്റെ ഏച്ചിക്കും അതേ പ്രായത്തിലുള്ള മക്കളായിരുന്നു. അപ്പൊ ഞങ്ങള് നാട്ടിൽ പോയാല് എപ്പോഴും ഏച്ചിന്റെ കൂടെ ഞങ്ങള് നാലാളും, ഞങ്ങള് മൂന്നാളും അവര് മൂന്നാളും കൂടെ എന്നും ഒരു സിനിമ നിർബന്ധമാണ് കാണാൻ പോകുന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ചെറിയ മോള് ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സായിട്ടുള്ളൂ, അതേപോലെ തന്നെ ഏച്ചിന്റെ മോളും, പിന്നെ അവര് മറ്റവരുണ്ടാളും ഏകദേശം 5 വയസ്സ്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് പോകുമ്പോ ഏച്ചി എന്ത് ചെയ്തു, ആകാശദൂത അവിടുത്തെ സിനിമ ആണ് കളിക്കുന്നത്. അന്നേരം അറിയാം ആകാശദൂതം എന്ന് പറയുമ്പോ അത് സങ്കടമുള്ളതാണ് എല്ലാം അറിയാം. പക്ഷെ അന്ന് കാണാൻ പോകുന്ന സമയത്ത് എന്റെ ഏച്ചി എന്ത് ചെയ്തു വെച്ചാല് 2 പാക്കറ്റ് എടുത്ത് സഞ്ചിയില് 2 പിന്നെ മിഠായി ബിസ്ക്കറ്റ് കടല അതുപോലെ തന്നെ ഈ സഞ്ചിയിലും അങ്ങനെ 2 ബോട്ടില് വെള്ളം ഇതെല്ലാം എടുത്തു. ഇതൊന്നും കൂടാണ്ട് 2 തോർത്തും. അന്ന് ഞാൻ ചോദിച്ചത് അതെന്തിനാ ചേച്ചി ഈ തോർത്ത് എന്ന് ചോദിച്ചപ്പോഴാണ് അത് നിങ്ങക്ക് അവിടെ എത്തിയാല് അറിയുന്നു പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതില് ഹാപ്പി മൂഡിലാ പോന്ന് പോയിട്ടാടെ എത്തുമ്പോഴാണ് അവിടുത്തെ സാഹചര്യം മനസ്സിലായത്. അന്നേരം തുടങ്ങി, അത് തുടങ്ങി മുതലേ
1: കറിയോർത്തിന്റെ ഉപയോഗം ആദ്യം മുതലേ തുടങ്ങി.
0: അപ്പൊ ഈ ചെറിയ മോള് കയ്യിലുള്ള മോള് എണീറ്റ് നിന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പം ആ കരച്ചിന്റെ കൂടെ എനിക്കും കരയാനും ഇത് തുടക്കാനുള്ള സാധ്യത കിട്ടി. അപ്പൊ അതൊരു സങ്കടമുള്ള സന്ദർഭമാണെങ്കിലും ആ പോകുമ്പുള്ളതും അന്ന് അതാണ് രംഗങ്ങളും എല്ലാം കൂടി അതിന്ന് ഈ ആകാശ തൂന്നുള്ള സിനിമ വരുമ്പം ഞാൻ ചിന്തിക്കുന്നത് ആ തോർത്തെടുത്തിട്ട് പോകുന്ന ആ രംഗം, ഏച്ചി എന്നോട് പറഞ്ഞ ആ രംഗം. അപ്പം അതാണ് ഒരു ഓർമ്മയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാണ്ട് ഇത് ചെയ്ത ദിവസം.
1: ഏത് ഗാനമാണ് വേണ്ടത് അതിലത്തെ?
0: കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ, കുളിർക്കാറ്റോ കാറ്റിന്റെ തലത്തിലാടുന്ന പൊന്മൂളം കാടോ മലർമേടോ ആ പാട്ട്.
1: അതിലെ മറ്റു രണ്ട് പാട്ടുകളും കുറച്ച് രാപ്പാടി കീഴുന്നു പോകും, ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖഗാനമാണ്. പിന്നെ ശുഭയാത്ര ഗീതങ്ങളും ഒരു ഒരു സാഡ് ടച്ചും ഉണ്ട് അതിന്. പക്ഷെ ഇത് നല്ലൊരു ഹാപ്പി മൂഡിലുള്ള ഒരു പാട്ടാണ്. അപ്പോ നമ്മള് ആകാശദൂത് എന്ന് പറയുമ്പോ അത് കാണാത്തവരാരും ഉണ്ടാവില്ല
0: മലയാളികള്
1: ഒരു കാലത്തെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോ അറിയോന്നറിയില്ല. അപ്പൊ അങ്ങനെ ഇത്രയധികം തിയേറ്ററിൽ നമ്മളെ കരയിപ്പിച്ച ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഉണ്ടാവോ ഇല്ലയോ, ഉണ്ടാവും. പല കാലങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ആൾക്കാർ കണ്ടു കരഞ്ഞ ഒരു സിനിമ ആകാശദൂത് തന്നെ ആയിരിക്കും. അപ്പൊ ആ ചെറിയ മോൾക്കടക്കം അതിലുള്ള ദുഃഖം വളരെയധികം അവളെ മനസ്സിൽ തട്ടിച്ച്, കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും മക്കള് പോലും അതിലിരുന്ന് കരഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയും വളരെ മനസ്സിൽ തട്ടിയ ഒരുപാട് രംഗങ്ങളും ഒക്കെ കൊണ്ട്. പക്ഷെ ചേച്ചിനെ സംബന്ധിച്ച് അതൊരു വേറെ ഒരു ഇതിലായി. ദുഃഖ സിനിമയുടെ ഒപ്പം പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ഓർമ്മയും കൂടി വെച്ചുകൊണ്ടാണ് ഈ ഓർമ്മയിലൊരു ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ എന്നാ.
0: ഓക്കെ.